ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 23, കൊല്ലവർഷം 1202, കന്നി 29, 2026 ഒക്ടോബർ 15 വ്യാഴാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി സുമംഗല.
1: ജീവിതത്തിൽ വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള സങ്കല്പമായിരിക്കും ഉയർച്ചയെക്കുറിച്ചുണ്ടാവുക. ഏതു വിധത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരും അവശ്യം ഉപേക്ഷിച്ചിരിക്കേണ്ട ഒരു 6 ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കൂ. ഷഡ് ദോഷ പുരുഷേണേഹ ഹാതവ്യ ഭൂതിമിച്ഛത നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. നിദ്ര തന്ത്ര അതായത് മടി, ഭയം, ക്രോധം, ആലസ്യം, ദീർഘസൂത്രത എന്നീ 6 ദോഷങ്ങളാണ് ഐശ്വര്യം ആഗ്രഹിക്കുന്ന മനുഷ്യനാൽ ഉപേക്ഷിക്കപ്പെടേണ്ടത്. നിദ്രയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ശരീരത്തിന് വിശ്രമം ലഭിക്കുവാനാണ് ഉറക്കം. ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിന് നിശ്ചിത സമയം ഉറക്കവും വിശ്രമവും വിനോദവും മിതമായ ഭക്ഷണവും ഒക്കെ ആവശ്യമാണെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹേ അർജുന, ആഹാരത്തിലും വിഹാരത്തിലും സ്വപ്നത്തിലും ഉണർവിലും കർമ്മചേഷ്ടകളിലും മിതത്വം പാലിക്കുന്നവന് യോഗം ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ ആവശ്യത്തിൽ കൂടുതലുള്ള ഉറക്കവും അസമയത്തുള്ള ഉറക്കവും ദോഷമാണ്. അത് ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കും. നമ്മിലെ തമോ ഗുണത്തെ വളർത്തി ഒരുതരം ആലസ്യപൂർണമായ ഭാവത്തെയും അനാരോഗ്യത്തെയും ഉണ്ടാക്കും. അടുത്തതായി

0: തന്ത്ര. മാനസികമായി ഒരുതരം മന്ദതയാണ്, മടി തന്നെ. ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാതെ കിടന്നും വ്രതാ വ്യാപാരങ്ങൾ ചെയ്തുമെല്ലാം സമയം തള്ളി നീക്കുന്നത് തന്ത്രതയുടെ ലക്ഷണമാണ്. ഭയമാണ് അടുത്തതായി പറഞ്ഞിരിക്കുന്നത്. അഭി അഥവാ നിർഭയത്വം, അഭയം എന്ന വാക്ക് അടിക്കടി ഉപയോഗിച്ചു കാണുന്ന ലോകത്തിലെ ഒരേ ഒരു സാഹിത്യം ഉപനിഷത്തുക്കളാണ്. നമ്മുടെ ശാസ്ത്രം നമ്മോട് ഉപദേശിക്കുന്നത് നിർഭയരാകൂ എന്നാണ്. അപകട സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നറിയിപ്പ് തരുന്നതിന് പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു മാനസിക സംവിധാനമാണ് ഭയം. അപകട സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഭയം അസ്തമിക്കണം. അല്ലാതായാൽ ജീവിതത്തെ മൊത്തത്തിൽ വലിയ പ്രശ്നമായി അത് തീരും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രയാസങ്ങളും എല്ലാം വിദഗ്ധമായി നേരിട്ട് മുന്നേറുന്നവർക്കേ ജീവിതമെന്ന യുദ്ധഭൂമിയിൽ വിജയമുള്ളൂ എന്നാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. മമത മൂലമുണ്ടായ സ്വജനാസക്തി കാരണം ധർമാചരണത്തിൽ പകച്ചുപോയ അർജുനനെ കർമ്മധീരനാക്കുന്ന ഭഗവാന്റെ വരികൾ പ്രസിദ്ധമാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോക്തിഷ്ടപരന്തപ. ഹേ അർജുന, ക്ഷുദ്രമായ ഈ ഹൃദയ ദൗർബല്യത്തെ കൈവെടിഞ്ഞ് കർമ്മനിരതനാകൂ. നിത്യപ്രഭയാർന്ന ഭാരതത്തിലാണ് നാം പിറന്നത്. ധീരതയും സഹനശക്തിയും ധർമ്മനിഷ്ഠയും ഉണ്ടായിരുന്ന യോദ്ധാക്കളുടെ ധൈര്യവും അജയ്യതയുമുള്ള പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്ന ഒരു തോന്നൽ മതി ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ തൂത്തെറിയാൻ. മറ്റൊരു ദോഷം ക്രോധമാണ്. കാമക്രോധ ലോഭങ്ങൾ നരകത്തിലേക്കുള്ള മൂന്ന് കവാടങ്ങളാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാമം അല്ലെങ്കിൽ നമ്മുടെ ഒരാഗ്രഹം തടസ്സപ്പെടുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്. ക്രോധം വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നു. വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരിതെറ്റുകളെ വേർതിരിക്കാൻ കഴിയാത്ത വിധം ബുദ്ധി ശത്രുവായി പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല അത് നമ്മെ അനിയന്ത്രിതമായി പ്രതികരിക്കുന്ന വിധം ഭ്രാന്തന്മാരാക്കി തീർക്കുന്നു. ക്രോധത്തിനടിമപ്പെട്ടാൽ നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റാർക്കെങ്കിലും ക്ലേശമുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനാകാത്ത വിധം നാം മൂഢരായി തീരുന്നു. പിന്നെ സർവനാശം സംഭവിക്കുന്നു. ഭഗവാൻ ഇത് ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘാത് സംചായതേ കാമാ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതേ. ആലസ്യത്തെയാണ് തുടർന്നു പറയുന്നത്. ഒന്നിലും ഒരു കാര്യഗൗരവവും നൽകാതെ മന്ദനായും മടിയനായും കഴിയുന്നതിനെയാണ് ആലസ്യം എന്ന് പറയുന്നത്. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപു നാസ്ത്യുദ്യമ സമോ ബന്ധു യം കൃത്വ നാവസീതതി. ശാരീരിക തലത്തിൽ പൊതുവെ കാണുന്ന ഒരു ദോഷമാണ് ആലസ്യം. ശരീരപ്രയത്നം പരമാവധി ചുരുക്കാനാണ് ഇക്കൂട്ടർ ഇഷ്ടപ്പെടുക. തുടർന്ന് പറയുന്നത് ദീർഘസൂത്രതയെയാണ്. ഇപ്പോൾ ചെയ്യുവാനുള്ള പ്രവൃത്തികൾ പിന്നേക്ക് മാറ്റിവെക്കുന്ന പ്രകൃതത്തിനാണ് ദീർഘസൂത്രതയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന 6 ശത്രുക്കളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇതിനെ വേരോടെ പിഴുതെറിഞ്ഞ് ജീവിത വിജയം കൈവരിക്കുവാൻ പരമേശ്വരൻ നമ്മെ തുണയ്ക്കട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി സുമംഗല.

FM പ്രധാന വാർത്തകൾ. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ദ്രുതഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിടാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനം വേഗത്തിലാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ എസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറപ്പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബില്ല് അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സന്തോഷത്തോടെ പഠിക്കാം മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ജില്ലാതല പരിപാടി ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ചും മറ്റ് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ്

വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. ആറു പത്തന് കാവ്യാഞ്ജലി. കവിത കടമനിട്ട. കടമനിട്ട രാമകൃഷ്ണന്റെ കവിത ആലപിക്കുന്നത് ഹാഷ്മി വിലാസിനി. ആറു പതിനഞ്ചിന് പ്രഭാതവന്ദനം. ആറ് മുപ്പതിന് സ്മൃതി മധുരം. ആറ് നാൽപ്പതിന് ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. ആറ് അൻപത്തിയഞ്ചിന് പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. ഏഴുമണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. ഏഴ് അഞ്ചിന് ഓപ്പൺ ഫോറം നീതിയും നിയമവും. ഏഴ് പതിനഞ്ചിന് കേര സമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. സഹപ്രായോജകർ വെനീഷ്യ ബാത്വേർ. ഏഴ് ഇരുപതിന് ട്രാഡ്മിക്സ് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. ഏഴ് ഇരുപത്തിയഞ്ചിന് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. ഏഴ് മുപ്പതിന് ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം. സഹപ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. ഏഴ് മുപ്പത്തിയഞ്ചിന് മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് നാൽപ്പത്തിയഞ്ചിന് നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. ഏഴ് അൻപതിന് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. ഏഴ് അൻപത്തിയഞ്ചിന് പട്ടുനൂൽപുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. എട്ട് രണ്ടിന് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. എട്ട് മുപ്പതിന് ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരം. ഒൻപത് രണ്ടിന് ഗാനോപഹാരം. ഒൻപത് പതിനഞ്ചിന് ബി എം എച്ച് ആരോഗ്യജാലകം. ഒൻപത് മുപ്പതിന് വാർത്താ തരംഗിണി. ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ചലച്ചിത്ര ഗാനങ്ങൾ. പത്ത് രണ്ടിന് ചലച്ചിത്ര ഗാനങ്ങൾ. പത്ത് പതിനഞ്ചിന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ് കേട്ടത്.

താമരമൊട്ടുകൾ താന്തോ നിത്തം കാട്ടി കൽപ്പടവാകെയിടിഞ്ഞു പൊളിഞ്ഞ കുളത്തിൻ കടവിൽ തള്ള

കുണ്ണിലിറങ്ങിയ കുശമുനയൂരി പല്ലിട കുത്തിമണത്ത് കുശുമ്പു നിനച്ച് കുറുമ്പു നടിച്ച് കുള

ഹാഷ്മി വിലാസിനി ആലപിച്ച കടമ്മനിട്ട രാമകൃഷ്ണന്റെ കടമ്മനിട്ട എന്ന കവിതയാണ് കേട്ടത്. കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: സ്മൃതി മധുരം.
1: മൂടുപടം എന്ന ചിത്രത്തിനായി ജാനകി പാടിയ പാട്ട് കേൾക്കാം. പി ഭാസ്കരൻ്റെ രചന, MS ബാബുരാജിൻ്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: വയലാർ രചിച്ച് ആർ കെ ശേഖർ ഈണം നൽകി. പി ബി ശ്രീനിവാസ് പാടിയ പാട്ട് കേൾക്കാം. ചിത്രം ആയിഷ.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: മൂലധനം എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ രചിച്ച് ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
10: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
11: ശോഭിക വെഡിംഗ്സ്,
12: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
13: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
14: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. മുതലക്കുളം മൈതാനിയിൽ വൈകിട്ട് 5 മണിക്ക് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാർ നടക്കുന്നു. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ മനീഷ് സി സോദിയ, മാധ്യമ പ്രവർത്തകൻ പ്രബീർ പുർഗായസ്ത, CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി എം എ ബേബി തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വൈകിട്ട് 3 മണിക്ക് ഹോട്ടൽ അളഗാപുരിയിൽ സർ സയ്യിദ് ദിനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം MP അബ്ദുസമദ് സമദാനി നിർവഹിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് ആരാധന ടൂറിസ്റ്റ് ഹോമിൽ ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ ഇരട്ട വെള്ളി മെഡൽ നേടിയ വിദർശ കെ വിനോദിന് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ഒരുക്കുന്ന സ്വീകരണത്തിന്റെ സ്വാഗത സംഘ രൂപവത്കരണം. രാവിലെ 9 മണിക്ക് കോർണേഷൻ തിയേറ്റർ പരിസരത്ത് റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡും അസോസിയേഷൻ ഫോർ വെൽഫെയർ ഓഫ് ദി പാൻഡിക്യാപ്ഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലോക വൈറ്റ് കെയിൻ ദിനാചരണം റാലി

0: പോലീസ് കമ്മീഷണർ എം പി ഷൗക്കത്ത് അലി. പൊതുസമ്മേളന ഉദ്ഘാടനം ഒ സദാശിവൻ. കല്ലായി റോഡ് സായിബാബ മിഷൻ സായിബാബയുടെ 108th മഹാസമാധി ദിനാചരണം ആഘോഷിക്കുന്നു. വിശേഷാൽ പൂജ രാവിലെ 8:00, ഭജന 10:30, ആരതി വൈകിട്ട് 8:00, മംഗളാരതി 9:00. പി വി സ്വാമി റോഡ് മെട്രോ എംപയേഴ്സ് ഹോട്ടലിൽ എം ഇ എസ് കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റം എം ഇ എസും ഒരു ചരിത്ര പഠനം സെമിനാർ ഉദ്ഘാടനം പ്രൊഫസർ എം സി വസിഷ്ഠ 6:30 നിർവഹിക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
3: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
10: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
11: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
12: അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. നിതി ആയോഗ് മുൻ അംഗം പ്രൊഫസർ രമേശ് ചന്ദ് അധ്യക്ഷനായ സമിതിയിൽ കൃഷി, ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകൾ

0: കളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. വികസിത കൃഷിയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറ പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിൻ്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. പൂർണ്ണമായി ലാഭത്തിലാണെന്ന് പറയുന്നില്ലെങ്കിലും കുടിശ്ശികകളും കടങ്ങളും തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരികയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ MLA മാർ ഉൾപ്പെടെ സഹായിക്കണമെന്നും ഓരോ MLA മാരും കുറഞ്ഞത് 2 ബസ്സുകൾ വീതമെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും KSRTCക്ക് ബസ്സുകൾ നൽകാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ടെന്നും CP ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിന് അവസരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റുന്ന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ചാണ്.
1: 2016 പാർലമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം പാസാക്കിയത് മേഖലയിലെ സുതാര്യതക്കും ഉപഭോക്തൃ അവകാശങ്ങൾക്കും വഴിയൊരുക്കാൻ നിയമം വഴി സാധിച്ചു. നിയമപ്രകാരം വസ്തുവകകൾ ഡെവലപ്പർമാർക്ക് പരസ്യം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതിനു മുമ്പ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. നിയമം നൽകുന്ന സംരക്ഷണത്തിന്റെയും മുൻകരുതലിന്റെയും ഭാഗമായി ഡെവലപ്പർമാരും വീട് വാങ്ങുന്നവരും തമ്മിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ നിയമത്തിന് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകൻ ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. ഇന്നലെ രാത്രി 8:30 ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിൻ്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ RB കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ് വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റിൻഡീസിൻ്റെ 248 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 223 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി മലയാളി താരം സഞ്ജു സാംസൺ 56 നേടി ടോപ് സ്കോററായി. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും 2 ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. സൗദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വ്യാജ വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരന്മാരിൽ 7 ചികിത്സയിലാണ്. റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി

0: നിർത്തിവെച്ചു. ദമാം, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലെ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ സൗദി അറേബ്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഈ മാസം 17 വരെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കടലിൽ കാണാതാകുന്നവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 7 വർഷത്തെ കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിന് നിയമഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ പ്രേം നസീറിൻ്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേം നസീറിന് ആദരമർപ്പിച്ചായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. അടുത്ത വർഷം April 7 പ്രേം നസീറിൻ്റെ 100-ാം ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVിജിൻ, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ട്രെയിൻ സമയം 8:32 തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യതിലകിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 45 മിനിറ്റ് വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 FM ശുഭയാത്ര ആശംസകൾ.
1: ഹാപ്പി ജേണി.
4: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
1: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
5: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 251 കുറഞ്ഞ് 72,781 പോയിന്റിലും NSE നിഫ്റ്റി 99 കുറഞ്ഞ് 22,622 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം പവന് 760 രൂപ കുറഞ്ഞ് 1,08,720 രൂപയും ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 13,590 രൂപയും ആയിരിക്കുന്നു.
5: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ

0: കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്. കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ഇന്ന് ലോക വിദ്യാർത്ഥി ദിനം. പ്രബുദ്ധരാവാനും ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും പ്രകാശമാവാനും പരീക്ഷണഘട്ടങ്ങളിൽ ശക്തിയും ധൈര്യവും നൽകാനും വിദ്യാഭ്യാസം തുണയാവട്ടെ എന്നാശംസിക്കുന്നു. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിനായി അനിൽ പനച്ചൂരൻ രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി ഷിർദിൻ ആലപിച്ച ഗാനം കേൾക്കാം.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
6: നിസ്സാരമായ ഒരു സംഭവത്തെപ്പറ്റിയുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വ്യക്തിയെയോ പല വ്യക്തികളെയോ ഇന്ത്യൻ ശിക്ഷാനിയമം 498A അനുസരിച്ച് ശിക്ഷാർഹമായ ക്രൂരത എന്ന കുറ്റം ചെയ്തതായി ആരോപിച്ച് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് നീതീകരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തിരിക്കുന്നതായി കണക്കാക്കി അത്തരം ഉൾപ്പെടുത്തൽ അസാധുവാക്കേണ്ടതായി വരും എന്ന കൃത്യമായ നിഗമനത്തിലെത്തിയിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മഹാലക്ഷ്മി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ. ഈ കേസില് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ അപ്പീലുമായി എത്തിയിരിക്കുന്നത് മഹാലക്ഷ്മി, മഹാറാണി, രഞ്ജന, വധൻ, അർച്ചന എന്ന നാലു പേർ ചേർന്നാണ്. ഇതിൽ രണ്ടാം എതിർകക്ഷിയായ രേഖാഭാസ്കരനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി ഫയൽ ചെയ്തിട്ടുള്ളത്. രേഖാഭാസ്കരന്റെ മുൻ ഭർത്താവായ ശരവണകുമാറിന്റെ സഹോദരി ആണ് മഹാലക്ഷ്മി. അപ്പീലുമായി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മുമ്പാകെ എത്തിയിരിക്കുന്ന നാലു പേരിൽ ആദ്യത്തെ ആള് രേഖാഭാസ്കരന്റെ മുൻ ഭർത്താവായ ശരവണകുമാറിന്റെ സഹോദരിയായ മഹാലക്ഷ്മി. മഹാറാണിയും രഞ്ജനാവധനും ശരവണകുമാറിന്റെ കസിൻസാണ്. ഫോർത്ത് അപ്പല്ലന്റായ അർച്ചന രഞ്ജനാവധന്റെ ഭാര്യ. 2015 June 29 ശരവണകുമാറും രേഖയും വിവാഹിതരാകുന്നു. 2016 November 26 ബാംഗ്ലൂരിലെ ഹലസൂർഗേറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 498A, 506 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് രേഖ ഫയൽ ചെയ്ത് റിട്ടേൺ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. പോലീസ് ഇൻവെസ്റ്റിഗേഷന് ശേഷം 2017 July 20 ചാർജ് ഷീറ്റും ഫയൽ ചെയ്യുന്നു. ആദ്യ മൂന്ന് പ്രതികളായ ശരവണകുമാർ, അദ്ദേഹത്തിന്റെ അച്ഛൻ സുരേന്ദ്രപ്രസാദ്, അമ്മ മാലതി എന്നിവർ കോടതി മുമ്പാകെ ഹാജരായി. പക്ഷെ മറ്റ് പ്രതികളായ മഹാലക്ഷ്മി, മഹാറാണി, രഞ്ജനാവധൻ, അർച്ചന എന്നിവർ തങ്ങളുടെ പേരുകൾ പ്രതിപട്ടികയിൽ നിന്നും മാറ്റിക്കിട്ടണമെന്നും ചാർജ് ഷീറ്റ് അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. പക്ഷേ കർണാടക ഹൈക്കോടതി പ്രസ്തുത ഹർജി തള്ളിക്കളഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ അവർ നാലുപേരും അപ്പീലുമായി ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ സമീപിച്ചു. പരാതിക്കാരിയായ രേഖ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി, ചാർജ് ഷീറ്റ് തുടങ്ങി കേസിന് അടിസ്ഥാനമായ എല്ലാ രേഖകളും വിശദമായി പരിശോധിച്ചു ബഹുമാനപ്പെട്ട സുപ്രീംകോടതി. ശരവണകുമാറിന്റെ കസിൻസായ മഹാറാണി, രഞ്ജനാവധൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അർച്ചന എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് അടിസ്ഥാനമായ സംഭവങ്ങളൊന്നും തന്നെ വ്യക്തമായി രേഖപ്പെടുത്തി കാണുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ മഹാലക്ഷ്മി, മഹാറാണി, രഞ്ജനാവധൻ, അർച്ചന എന്നിവർ ഫയൽ ചെയ്ത അപ്പീൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അനുവദിക്കുകയും അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ ക്വാഷ് ചെയ്യുകയും ചെയ്തു. ഇനി വിചാരണ മധ്യേ അവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കപ്പെടുകയാണെങ്കിൽ, അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ വേണമെങ്കിൽ വിചാരണ കോടതിക്ക് അവരെ പ്രതിപട്ടികയിൽ ചേർക്കാവുന്നതാണ് എന്നും കൂടി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ആഡ് ചെയ്തിട്ടുണ്ട് വിധി പ്രസ്താവത്തിൽ. 6 മാസം മുമ്പ് ഒഡീഷ ഹൈക്കോടതിയുടെ ഒരു ഡിസിഷന്റെ കോണ്ടെക്സ്റ്റിൽ രാജ്യത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 498A വകുപ്പ് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ടൈറ്റിലിൽ വന്ന വളരെ പ്രസക്തമായ ഒരു റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. രാജ്യത്തെ IPC സെക്ഷൻ 498A ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? ഇക്കാര്യത്തിൽ സുപ്രധാനമായ അഭിപ്രായ പ്രകടനം നടത്തി ഒഡീഷ ഹൈക്കോടതി രംഗത്തെത്തി. സ്ത്രീകൾ ഭർത്താവിന്റെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാൻ 498A വകുപ്പ് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഒരു കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ അഭിപ്രായ പ്രകടനം. ഭർത്തൃബന്ധുവായ സ്ത്രീയെ

0: ഗാർഹിക പീഡനം നടത്തുന്നുവെന്നാരോപിച്ച് ഒരു സ്ത്രീ ഒരു പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ. IPC 498A വകുപ്പ് പ്രകാരം കേസെടുത്തു. എന്നാൽ യുവതി ആരോപിക്കുന്ന ബന്ധു ആ വീട്ടിൽ താമസിക്കുന്നേയില്ല എന്ന് കേസ് വാദത്തിനിടെ കോടതി കണ്ടെത്തിയിരുന്നു. അക്കാരണത്താൽ കേസ് കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് ഭർത്താവിന്റെ കുടുംബത്തിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സ്ത്രീകൾ 498A വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നതായി പല സാഹചര്യങ്ങളും കണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം കോടതി ഉയർത്തിയത്. വിവാഹിതയായ ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുവോ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരത ചെയ്യുകയാണെങ്കിൽ അത് IPC 498A വകുപ്പ് പ്രകാരം ഉള്ള കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരും. ക്രൂരത ശാരീരികവും മാനസികവുമാകാം. അതേസമയം ക്രൂരമായി പരിഹസിക്കുകയോ മാനസികമായി മറ്റുപദ്രവങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്താൽ അതുമൊക്കെ ഈ വകുപ്പിന്റെ പരിധിയിൽപ്പെടുമെന്നും നിർവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വകുപ്പ് പ്രകാരം വ്യക്തി കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഇതോടൊപ്പം കുറ്റക്കാർക്കെതിരെ പിഴയും ചുമത്താമെന്നും നിയമം വ്യക്തമാക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ 498A പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ 30% കേസുകൾ പ്രതിവർഷം 498A സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം 2021 1.36 ലക്ഷത്തിലധികം കേസുകൾ സെക്ഷൻ 498A പ്രകാരം രാജ്യത്തുടനീളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2020 1.11 ലക്ഷം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് 498A വകുപ്പിലെ കേസുകളിൽ ശിക്ഷാനിരക്ക് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 100 കേസുകളിൽ 17 മാത്രമാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടുന്നത് 17% കേസുകളിൽ മാത്രമാണ്. മറ്റുള്ളതെല്ലാം വെറും ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. 2021 കോടതികളിൽ ആകമാനം സെക്ഷൻ 498A യുടെ 25,158 കേസുകളിൽ വിചാരണ പൂർത്തിയായി. ഇതിൽ 4,145 കേസുകളിൽ മാത്രമാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടത്. ബാക്കിയുള്ള കേസുകളിൽ ഒന്നുകിൽ ഒത്തുതീർപ്പിലെത്തുന്നു, അല്ലെങ്കിൽ പ്രതികളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാൻ സാധിക്കാതെ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി അവരെ വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 498A യുടെ ദുരുപയോഗത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിക്കുന്നത് ആദ്യമായല്ല. ദുരുപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ അത് തടയുന്നതിനായി 2017 ജൂലൈയിൽ സെക്ഷൻ 498A പ്രകാരം ഉടനടി അറസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കേസുകളിൽ യുവതിയുടെ പരാതി സത്യമാണോ അല്ലയോ എന്ന് ആദ്യം അന്വേഷിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം മാത്രമേ പോലീസിന് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കാനാകൂ എന്നാണ് സുപ്രീംകോടതി അന്ന് വ്യക്തമാക്കിയത്. 1 വർഷത്തിനുശേഷം 2018 സെപ്റ്റംബറിൽ സുപ്രീംകോടതി ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തി. പരാതി സത്യമാണോ അല്ലയോ എന്ന് വ്യക്തമാക്കുന്നതിന് സമിതി രൂപീകരിക്കുന്നത് അനുചിതമാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞു. ഒരു കമ്മിറ്റിക്ക് എങ്ങനെ പോലീസിനെയും കോടതിയെയും പോലെ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഉന്നയിച്ച ചോദ്യം. മാത്രമല്ല 498A കേസുകളിൽ ഒത്തുതീർപ്പുണ്ടായാൽ കേസ് കീഴ്ക്കോടതിയിലും അവസാനിപ്പിക്കാമെന്നും മുൻ തീരുമാനത്തിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 498A കേസ് ഒത്തുതീർപ്പാക്കി റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് മാത്രമേ കഴിയൂ എന്നാണ് പുതിയ ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് 2018 ഉത്തരവിൽ. ഇതിനിടെ കഴിഞ്ഞ വർഷവും 498A യുടെ ദുരുപയോഗം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഒരു സ്ത്രീയോട് ക്രൂരത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്രൂരത ചെയ്ത വ്യക്തിയെക്കുറിച്ചും അത് സംബന്ധിച്ചിട്ടുള്ള മറ്റു വിവരങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തേണ്ടി വരുമെന്നാണ് കോടതി നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏത് സമയം ഏത് ദിവസം എന്തു തരത്തിലുള്ള ക്രൂരതയാണ് തന്റെ ഭർത്താവും ബന്ധുക്കളും തന്നോട് ചെയ്തത് എന്ന് ഇരയായ സ്ത്രീ വ്യക്തമായി പറയേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. താൻ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ഒരു ജനറൽ ആയിട്ടുള്ള ആരോപണം പറഞ്ഞാൽ മാത്രം 498A വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതില്ലെന്നും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വ്യക്തമാക്കുകയായിരുന്നു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ഇൻവെർട്ടർ വാങ്ങുമ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ചുള്ള ടെൻഷൻ വേണ്ട. 12 വർഷം ലൈഫ് ഉള്ള ലിഥിയം.

0: അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ കണ്ണങ്കണ്ടിയിലുണ്ട്.
1: ഇപ്പോൾ വെറും 95 രൂപ ദിവസം മുടക്കിൽ ഒരു ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
3: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
4: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: സഹപ്രായോജകർ വെനീസിയ ബാത്വേർ.
4: Venetia Bathwares, an ISO 9001:2015 certified company.
5: പൂവിനോടും കുരുവികളോടും മാടിനോടും കാറ്റിനോടും സംവദിക്കുന്ന ഉത്സാഹിയായ ഒരു പെൺകൊടിയുടെ ആനന്ദത്തെയും പ്രണയത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെതുമായ ഹർഷാതിരേകത്തെയും മനോഹരമായി തൻ്റെ ഈണത്തിലേക്ക് ആവാഹിച്ച MS ബാബുരാജിൻ്റെ ഒരു ഹൃദ്യസൃഷ്ടി ആസ്വദിക്കാം എന്ന് പി ഭാസ്കരൻ്റെ വരികൾ ആലപിച്ചത് S. ജാനകി 1965 റിലീസ് ചെയ്ത മായാവി എന്ന ചിത്രത്തിൽ നിന്നും.

0: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ബെനീസിയ ബാത്ത്വെയറുകൾ.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
4: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
5: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: സഹപ്രായോജകർ വെനീസിയ ബാത്ത്വെയർ.
6: വെനീസിയ ബാത്ത്വെയർസ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
7: കലർപ്പും മായവുമില്ലാത്ത തേങ്ങാ വറുത്തരച്ച തനി നാടൻ കറി പൗഡറായ ട്രെഡി മിക്സ് കറി പൗഡർ ഉണ്ടെങ്കിൽ ഇനി ഏത് ഡിഷും ഈസിയായി കുക്ക് ചെയ്യാം.
8: ട്രെഡി മിക്സ് കറി പൗഡർ.
9: രാജ്യങ്ങളുടെ പേരുകൾക്ക് മുൻപ് ദ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും ആണ് ഉത്തരം. യുണൈറ്റഡ്, യൂണിയൻ, കിങ്ഡം, സൾട്ടനറ്റ്, സ്റ്റേറ്റ്, ഇതുപോലുള്ള പദങ്ങൾ ചേർത്ത് പറയുമ്പോൾ ദ

0: വേണം, അല്ലാത്ത പക്ഷം ദ വേണ്ട. ഉദാഹരണത്തിന്, ഡിങ് ലിറേൻ ഇസ് എ ഫോമർ വേൾഡ് ചെസ് ചാമ്പ്യൻ ഫ്രം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ഡിങ് ലിറേൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ നിന്നുമുള്ള ഒരു മുൻ ലോക ചെസ് ചാമ്പ്യനാണ്. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കൂ. ഡിങ് ലിറേൻ ഇസ് എ ഫോമർ വേൾഡ് ചെസ് ചാമ്പ്യൻ ഫ്രം ചൈന. വ്യക്തമല്ലേ? പീപ്പിൾസ് റിപ്പബ്ലിക് എന്ന് ചേർന്നപ്പോൾ ദ വേണം, വെറും ചൈന എന്ന് മാത്രം പറയുമ്പോൾ ദ ആവശ്യമില്ല. രാജ്യങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് സംസ്ഥാനങ്ങളെക്കുറിച്ചാവാം അടുത്ത ചർച്ച. നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേര് പറയുമ്പോൾ ദ ചേർക്കേണ്ടതില്ല. എന്നാൽ അതിനോടൊപ്പം സ്റ്റേറ്റ് എന്ന പദം ചേർന്നാൽ ദ ചേർക്കേണ്ടതാണ് താനും. കേരളം is lauded for its very high human development index. കേരളം അതിന്റെ വളരെ ഉയർന്ന മാനവ വികസന സൂചികയ്ക്കായി പ്രകീർത്തിക്കപ്പെടുന്നു. കേരളം is lauded for its very high human development index. ഇനി സ്റ്റേറ്റ് ചേർത്ത് പറഞ്ഞാലോ? The state of Kerala is lauded for its very high human development index. കേരള സംസ്ഥാനം അതിന്റെ വളരെ ഉയർന്ന മാനവ വികസന സൂചികയ്ക്കായി പ്രശംസിക്കപ്പെടുന്നു. ദ സ്റ്റേറ്റ് ഓഫ് കേരളം ഇസ് ലോഡഡ് ഫോർ ഇറ്റ്സ് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ലോഡഡ്, LADED, ലോഡഡ്. പ്രശംസിച്ചു, പ്രശംസിക്കപ്പെട്ടു, വാഴ്ത്തി, വാഴ്ത്തപ്പെട്ടു, പ്രകീർത്തിച്ചു, പ്രകീർത്തിക്കപ്പെട്ടു. ചില തരം ബുക്സിന്റെ, ഗ്രന്ഥങ്ങളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കണം. വേദ പുരാണ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഇതിഹാസ തുല്യമായ പുസ്തകങ്ങൾ, ഇവയുടെ പേരുകൾക്ക് മുൻപേ ദ ചേർക്കണം. ദ വേദാസ്, ദ ഋഗ്വേദ, ദ യജുർവേദ, ദ സാമവേദ, ദി അഥർവവേദ, ദ പുരാണാസ്, ദ ഹിതോപദേശ, ദ ബൈബിൾ, ദ ഖുറാൻ, ദ ഭഗവത്ഗീത, ദ രാമായണ, ദ മഹാഭാരത. ഇതിഹാസമാനങ്ങളുള്ള ഫിക്ഷണൽ വർക്ക്സ്, ദി ഇലിയഡ്, ദി ഒഡീസി. ദ രാമായണ ആൻഡ് ദ മഹാഭാരത ആർ ടു ഗ്രേറ്റ് എപിക്സ് ഓഫ് ഇന്ത്യ. രാമായണവും മഹാഭാരതവും ഇന്ത്യയിലെ രണ്ട് മഹത്തായ ഇതിഹാസങ്ങളാണ്. ദ രാമായണ ആൻഡ് ദ മഹാഭാരത ആർ ടു ഗ്രേറ്റ് എപിക്സ് ഓഫ് ഇന്ത്യ. Stories from the Bible teach us the value of love and sacrifice. ബൈബിളിൽ നിന്നുമുള്ള കഥകൾ നമ്മളെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മൂല്യം പഠിപ്പിക്കുന്നു. Stories from the Bible teach us the value of love and sacrifice. The Iliad and the Odyssey are epic poems written by the Greek poet Homer. Greek kavi Homer rechicha itihasa kavyangalana Iliadum Odysseyum. The Iliad and the Odyssey are epic poems written by the Greek poet Homer. Ee sentence inde structure onnu maati nokkiyalo. Homer's Iliad and Odyssey are epic poems of Greek literature. ഹോമറിന്റെ ഇലിയഡും ഒഡീസിയും ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസ കാവ്യങ്ങളാണ്. ഹോമേഴ്സ് ഇലിയഡ് ആൻഡ് ഒഡീസി ആർ എപ്പിക് പോംസ് ഓഫ് ഗ്രീക്ക് ലിറ്ററേച്ചർ. ഹോമറിന്റെ ഇലിയഡും ഹോമറിന്റെ ഒഡീസിയും എന്ന് പറയുമ്പോൾ ദ ചേർക്കേണ്ടതില്ല. ഹോമേഴ്സ് ഇലിയഡ് ആൻഡ് ഹോമേഴ്സ് ഒഡീസി. അതുപോലെ തന്നെ ദ രാമായണ റിട്ടൺ ബൈ വാൽമീകി, വാൽമീകി എഴുതിയ രാമായണം. ദ ചേർക്കണം. വാൽമീകീസ് രാമായണ, വാൽമീകി അപ്പോസ്ട്രഫി എസ്, വാൽമീകിയുടെ, വാൽമീകിയുടെ രാമായണം. ദ ഇല്ല.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോട്ട്.
2: ട്രെഡി മിക്സ് കറി പൗഡർ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഫൈസൽ MP.
3: ജുവനൈൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികൾക്കുള്ള സാമൂഹ്യ സഹായ പദ്ധതി മിഠായി ടൈപ്പ് 1 ഡയബറ്റിക് ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര പരിരക്ഷ നൽകുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് മിഠായി. ഈ പദ്ധതിയിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്, ഇൻസുലിൻ പെൻ, ഇൻസുലിൻ പമ്പ് എന്നിവ നൽകുകയും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് കൗൺസിലിംഗും പരിശീലനവും മറ്റ് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ 6 ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബൃഹത് പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക ടൈപ്പ് 1 ഡയബറ്റിക് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആശുപത്രികളിൽ ആരംഭിച്ച ഡയബറ്റീസ് സെന്ററുകളിൽ ഒരു MSc നഴ്സിൻ്റെയും ഡയറ്റീഷ്യൻ്റെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ആശ്വാസകിരണം പദ്ധതി, ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. നിലവിൽ 1000 രൂപയാണ് പ്രതിമാസം അനുവദിക്കുന്നത്. ആശ്വാസകിരണം ധനസഹായത്തിന് അർഹതയുള്ളവർക്ക് മറ്റ് പെൻഷനുകൾ ലഭിക്കുന്നതിന് തടസ്സമില്ല. ഈ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ: ശയ്യാവലംബരായവർ, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വൈകല്യം, 100% കാഴ്ചശക്തിയില്ലാത്തവർ, പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ മുതലായ മാരക രോഗ കാരണവും പൂർണ്ണ സമയവും ദൈനംദിന കാര്യങ്ങൾക്കായി പരിചാരകന്റെ സഹായം ആവശ്യമുള്ളവരുടെ പരിചാരകർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർ, സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങിയ രോഗം ബാധിച്ചവർക്ക് വരുമാന പരിധി ബാധകമല്ല. പരിചരണം നൽകുന്നയാൾ സ്ഥിര വരുമാനമുള്ളവരായിരിക്കരുത്. വാർഷിക കുടുംബ വരുമാനം ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് 20,000 രൂപയും നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് 22,375 രൂപയിലും താഴെയായിരിക്കണം. നിശ്ചിത ഫോറത്തിൽ അപേക്ഷ ആവശ്യമായ രേഖകൾ സഹിതം ശിശുവികസന പദ്ധതി ഓഫീസർക്ക് നൽകേണ്ടതാണ്. സമാശ്വാസം പദ്ധതി, വൃക്ക തകരാർ സംഭവിച്ച് സ്ഥിരമായി ഡയാലിസിസിൽ ഏർപ്പെടുന്നവർ, വൃക്ക കരൾ മാറ്റിവെക്കൽ സർജറിക്ക് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ഡയാലിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം 1,100 രൂപയും വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ കുടുംബവാർഷിക വരുമാനം 1,00,000 രൂപ വരെയുള്ളവർക്ക് പ്രതിമാസം 1,000 രൂപയും ഹീമോഫീലിയ രോഗികൾക്ക് വരുമാന പരിധിയില്ലാതെ 1,000 രൂപയും നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട അരിവാൾ രോഗം ബാധിച്ച രോഗികൾക്ക് പ്രതിമാസം 2,000 രൂപയും നൽകി വരുന്നു. ഈ പദ്ധതികളുടെ മാനദണ്ഡങ്ങൾ: സമാശ്വാസം 1, മാസത്തിലൊരിക്കലെങ്കിലും സ്ഥിരമായി ഡയാലിസിസിന് വിധേയരാവുന്ന മുൻഗണനാ റേഷൻ കാർഡുള്ള കുടുംബാംഗമായിരിക്കണം. 6 മാസമെങ്കിലും തുടർച്ചയായ ഡയാലിസിസ് ആവശ്യമുള്ളവരാണെന്ന് വൃക്കരോഗ വിദഗ്ധർ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കു വിധേയനായി ഡയാലിസിസ് അവസാനിപ്പിച്ചാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കു ശേഷമുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാലയളവിൽ പരമാവധി 2 വർഷം ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഡയാലിസിസിന്റെ ഇടവേള 1 മാസത്തിൽ കൂടുതലാണെങ്കിൽ ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. മറ്റ് സർക്കാർ ധനസഹായം ലഭ്യമാകുന്നവർക്കും ഈ പ്രത്യേക ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കും. ഈ പദ്ധതി പ്രകാരം പ്രതിമാസം 1,100 രൂപയാണ് ധനസഹായം അനുവദിക്കുന്നത്. സമാശ്വാസം 2, ഈ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ: വൃക്ക, കരൾ എന്നീ അവയവങ്ങളിലേതെങ്കിലും മാറ്റിവെക്കപ്പെട്ട രോഗികൾ ആയിരിക്കണം. ശസ്ത്രക്രിയ കഴിഞ്ഞ തീയതി മുതൽ പരമാവധി 5 വർഷക്കാലത്തേക്കാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നത്. വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി തുടർ ചികിത്സ ആവശ്യമുള്ളവരാണെന്ന് വൃക്ക കരൾ രോഗ വിദഗ്ധൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം. കുടുംബവാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെ ഉള്ളവരായിരിക്കണം. മറ്റ് സർക്കാർ ധനസഹായം ലഭിക്കുന്നവർക്കും ഈ പ്രത്യേക ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കും. ഈ പദ്ധതി പ്രകാരം പ്രതിമാസം 1,000 രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്.
2: കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതി

0: കുറിച്ച് വിശദീകരിച്ചത് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഫൈസൽ എം പി. പ്രഭാഷണം തുടർന്ന് കേൾക്കാം നാളെ.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, അറുനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
6: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഒക്ടോബർ 1 മുതൽ 31 വരെ.
5: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ.

0: ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
1: പൂക്കാട് കലാലയം, ചേമഞ്ചേരി. ഫോൺ 9446068788.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നു പോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഗോഡ്സ് ഓൺ കൺട്രി എന്നത് കേരള ടൂറിസത്തിന്റെ ടാഗ് ലൈൻ ആണ്. കേരള വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ കൂടുതലും തെക്കൻ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. മലബാർ മേഖലയിലേക്ക് എത്തുമ്പോൾ പ്രധാന ടൂറിസം ജില്ലയായി പരിഗണിക്കുന്നത് വയനാടിനെയാണ്. എന്നാൽ അവിടെയും വേണ്ടത്ര വികസനം ഇനിയും എത്തിയിട്ടില്ല. മലബാറിലെ മറ്റു ജില്ലകളിലെ സാധ്യത ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ ടൂറിസം വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് DTPC സെക്രട്ടറി ബിപിൻ ചന്ദ്ര.
2: മലപ്പുറത്തിന്റെ പൊന്നാനി മുതല്

0: ആദ്യമായി പരിഗണിക്കുന്നത് വയനാടിനെയാണ്. എന്നാൽ അവിടെയും വേണ്ടത്ര വികസനം ഇനിയും എത്തിയിട്ടില്ല. മലബാറിലെ മറ്റു ജില്ലകളിലെ സാധ്യത ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ ടൂറിസം വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് DTPC സെക്രട്ടറി ബിപിൻ ചന്ദ്ര.
1: മലപ്പുറത്തിന്റെ പൊന്നാനി മുതൽ കടലുണ്ടി വരെ നീണ്ടു കിടക്കുന്ന ഒരു തീരദേശ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പം നിലവിൽ 13 ബീച്ചുകളാണ് ബ്ലൂ ഫ്ലാഗ്ഷിപ്പ് ക്രൈറ്റീരിയയിൽ ഉള്ളത്. അതിൽ ഞങ്ങൾ 14-ാമത്തെ ബീച്ചിന്റെ കൂട്ടായ ബീച്ചിനെ ബ്ലൂ ഫ്ലാഗ്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വാട്ടർ ടെസ്റ്റ് ചെയ്തു, സേഫ്റ്റി റിസ്ക് അസസ്മെന്റ് ചെയ്തു. അതായത് ബ്ലൂ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടായ ബീച്ചിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു പദ്ധതിയായിട്ടല്ല ഉണ്ടാവുക. മലപ്പുറം ജില്ലയുടെ കംപ്ലീറ്റ് ബ്രാൻഡിംഗ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ബേർഡ് വാച്ചിംഗ്, സൈക്ലിംഗ്, ടൂറിസത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങൾ ബ്ലൂ ഫ്ലാഗ്ഷിപ്പിന്റെ ആ ഒരു ക്രൈറ്റീരിയ കൊണ്ടുപോകുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് ലോക്കൽ ഓട്ടോയും ട്രാൻസ്പോർട്ടേഷനും വെച്ചിട്ടായിരിക്കും ബീച്ചിലേക്ക് പോകുന്നത്. അല്ലാത്തത് സൈക്ലിംഗ് മാത്രമാണ്. അപ്പൊ ആ പോകുന്ന വഴിക്ക് വള്ളത്തോളിനെയും തുഞ്ചത്തെഴുത്തച്ഛനെയും പൂന്താനത്തെയും ഒരുപാട് മാപ്പിളപ്പാട്ട് കലാകാരന്മാരുണ്ട്, പിന്നെ തനതായിട്ടുള്ള സോവനിയേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ ബ്രാൻഡ് ചെയ്തിട്ട് കൂട്ടായി ഒരു ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് മാറ്റിയും അതിനടുത്തുള്ള DTPC കൺട്രോളിലുള്ള പടിഞ്ഞാറക്കര ബീച്ചിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം 2021 ലൈസൻസ് പാസായിട്ടുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സൺസെറ്റ് ബീച്ച് പദ്ധതി, പിന്നെ അതിന്റെ കൂടെ തന്നെ പുതിയതായിട്ടുള്ള പല CEO വിളിച്ചിട്ട് നമ്മൾ അവിടെ കൂടുതൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ പൊന്നാനി മണ്ഡലത്തിലുള്ള കർമ്മ റോഡ്, അതേപോലെ തന്നെ പൊന്നാനി ബീച്ച്, തിരൂർ മണ്ഡലത്തിലുള്ള പറവണ്ണ ബീച്ചും തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ ഇടയിലൊരു അമ്യൂണിറ്റി സെന്ററും, അതായത് ഈ പൊന്നാനി ബീച്ച് ത്രൂ അങ്ങ് വള്ളിക്കുന്ന് വരെ നീണ്ടു കിടക്കുന്ന, ഇപ്പൊ താനൂർ ബീച്ചിലേക്ക് 10 കോടിയുടെ ഒരു പ്രൊജക്ട് ഇപ്പൊ DPR സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ വള്ളിക്കുന്ന് കടലുണ്ടിയിലേക്കും കോഴിക്കോട് നിന്ന് വരുമ്പോൾ എൻട്രി പോയിന്റും ഇവിടുന്ന് അങ്ങോട്ട് വന്ന എക്സിറ്റ് പോയിന്റായിട്ട് ഒരു ഇൻഫർമേഷൻ സെന്ററും, പിന്നെ അതുകൂടെ തന്നെ വള്ളിക്കുന്ന് ബീച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പടിഞ്ഞാറക്കര ബീച്ച്, പറവണ്ണ ബീച്ച്, താനൂർ ബീച്ച്, വള്ളിക്കുന്ന് ബീച്ച്, ഇത്രയും തീരദേശ ടൂറിസത്തിലേക്ക് പുതിയ ആക്ടിവിറ്റീസുകളും പദ്ധതികൾക്കും വേണ്ടി DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നില സമുദ്രാലയം, നില മ്യൂസിയം ഉണ്ട്, മറൈൻ മ്യൂസിയം ഉണ്ട്. അത് ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് RFP ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം പുറത്തുനിന്നുള്ള ആളുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കർമ്മ റോഡിന്റെ ഭാഗവും പൊന്നാനിയുടെയും സൗന്ദര്യവും ക്രോഡീകരിച്ച് ചെയ്യാൻ പറ്റുന്ന പദ്ധതികളാണത്. അത് ബിൽഡിംഗ് എല്ലാം ആയതാണ്. അതിന്റെ RFP ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തു കഴിഞ്ഞാൽ അതാവും. പിന്നെ അതേപോലെ തന്നെ ചമ്രോട്ടം സ്നേഹപാതയിൽ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ വന്ന് സന്ദർശിക്കുകയും കൂടുതലായിട്ടുള്ള DPR സബ്മിറ്റ് ചെയ്തിട്ട് ആ പ്രദേശവും സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ മാമാങ്ക ജാവേർത്തറ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തിന്റെ പിൽഗ്രിം സെന്റേഴ്സിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പിൽഗ്രിം ടൂറിസത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയോരം ടൂറിസത്തിലെ കക്കാടംപുഴ കേന്ദ്രീകരിച്ചിട്ട് ഒരു ട്രക്കിംഗ് പോയിന്റുകളും പിന്നെ അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റീസ് പോയിന്റും ആയിട്ടും ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അത് ആലോചിക്കുന്നുണ്ട്. പിന്നെ വഴിക്കടവിൽ വെൽക്കം ടു കേരള എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി പോയിന്റും അതിന് ചേർന്നിട്ട് അമ്യൂണിറ്റി സെന്ററും ആലോചനയിലും ഉണ്ട്. പിന്നെ റെസ്പോൺസിബിൾ ടൂറിസത്തിനെ, അതായത് പറഞ്ഞ പദ്ധതികളിലൊക്കെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് ജോലി കൊടുക്കാനും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള പ്രൊഡക്റ്റും ചെയ്യാനും വേണ്ടിയിട്ടുള്ള പദ്ധതികളും കൂടി ആവിഷ്കരിക്കുന്നുണ്ട്.
0: കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അവിടെ വരേണ്ട വികസന പദ്ധതികളെക്കുറിച്ചും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എംപാനൽ ആർക്കിടെക്ട് PC റഷീദ്.
2: ഇന്ന് കോഴിക്കോട് ജില്ല ടൂറിസം രംഗത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതി, നമ്മുടെ ഫുഡ്, നമ്മുടെ കൾച്ചർ എല്ലാം നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യപ്പെടണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് കോഴിക്കോട് ജില്ലയിൽ 5 ടൂറിസം സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാന്നുള്ളതാണ്. ഈ 5 ടൂറിസം സർക്യൂട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗത്ത് ഈസ്റ്റ് ടൂറിസം കോറിഡോർ, അത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി, തിരുവമ്പാടി, കൊടിയത്തൂര്, കൂടരഞ്ഞി, കാരശ്ശേരി, മുക്കം, പുതുപ്പാടി ഈ പഞ്ചായത്തുകളിലെ ഉഴുമ്പുപാറ, മേടപ്പാറ, വനപർവ്വതം, തുഷാരഗിരി, അരിപ്പാറ, പുൽമേട്, കോഴിപ്പാട 33 ഡെസ്റ്റിനേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ടും, അതോടൊപ്പം തന്നെ കാപ്പാട് ടൂറിസം സർക്യൂട്ട്, വടകര ചോമ്പോല ബീച്ച് മുതൽ കടലുണ്ടി വരെയുള്ള ബീച്ച് സ്ട്രെച്ച് ഒരു സർക്യൂട്ട് ഇടയിട്ട് നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ 3-ാമത്തേത് മാവൂർ ടൂറിസം സർക്യൂട്ട്. മാവൂര്, മാമ്പുഴ, ചാലിയാറ്, കീഴരൂർ പഞ്ചായത്തിന്റെ കുറെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട്. അതോടൊപ്പം തന്നെ ബാലുശ്ശേരി ടൂറിസം സർക്യൂട്ട്. ബാലുശ്ശേരി, വയലട, ചുരത്തോട്, കണയങ്കോട്, പുത്തഞ്ചേരി മേഖല ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാലുശ്ശേരി ടൂറിസം സർക്യൂട്ട്. ഇത്രയും നമ്മൾ രൂപകൽപ്പന ചെയ്ത് അത് വിദേശ ടൂറിസ്റ്റുകളായിക്കോട്ടെ, ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളായിക്കോട്ടെ, വന്ന് ഈ മേഖലകളൊക്കെ കണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങി ഫാം ടൂറിസവും ഹോം സ്റ്റേസും എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമഗ്ര വികസനം തന്നെ കോഴിക്കോട് ഉണ്ടാവും.
0: സഞ്ചാരികൾക്കുള്ള നിയന്ത്രണവും ഭൗതിക

0: സൗകര്യങ്ങളുടെ പരിമിതിയും വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ് ടൂറിസ്റ്റ് ഗൈഡ്സ് അസോസിയേഷൻ വയനാട് ജില്ലാ സെക്രട്ടറി സുബൈർ ഇളംകുളം.
1: വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിലവിലെ ഒരു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാരണം തന്നെ പലപ്പോഴും വരുന്ന ആളുകൾക്ക് ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു നിയന്ത്രണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ വയനാട്ടിലേക്കുള്ള സഞ്ചാരികളുടെ വരവിന് അത് ഗുണകരമായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും ഡെവലപ്പ് ആക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും എക്കോ ടൂറിസം കേന്ദ്രങ്ങളെ പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ ഓരോ ഡെസ്റ്റിനേഷനിലും എത്തുന്ന സമയത്ത് പകുതിയിലധികം ആളുകളും ഓൺലൈനിലൂടെ ടിക്കറ്റ് വാങ്ങി വരികയും ഓഫ്ലൈനിൽ വരുന്ന ആളുകൾ അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് ടിക്കറ്റ് തീരെ ലഭിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതിനകത്തൊരു നിയന്ത്രണം ഒന്നുകൂടെ പുനർവിചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചെമ്പ്ര പീക്ക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ എല്ലാം ഒരു ദിവസം 88 പേരെ മാത്രമേ വയനാട് ജില്ലയിൽ കയറ്റുന്നുള്ളൂ. അത്തരം നിയന്ത്രണം വയനാടിന്റെ ടൂറിസത്തിന് ഒരു തരത്തിലും ഗുണകരമാവില്ല എന്നാണ് ഈ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. മുമ്പ് ഒരു തവണ കാരിംഗ് കപ്പാസിറ്റിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ പറഞ്ഞ ആളുകളുടെ എങ്കിലും മിനിമം നിലവിൽ ഉൾപ്പെടുത്താൻ കഴിയണം. അതോടൊപ്പം തന്നെ എൻട്രി ടിക്കറ്റുകളുടെ ചാർജ് കുത്തനെ ഉയർത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങൾ വയനാടിന്റെ ടൂറിസത്തെ വളരെ മോശകരമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനിയും കൂടുതലായിട്ട് ആളുകളെ ഈ മേഖലയിലേക്ക് ആശ്രയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
0: തെയ്യം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കാനും ക്ഷേത്രങ്ങളും പുരാതന സ്മാരകങ്ങളും സന്ദർശിക്കാനുമാണ് കണ്ണൂരിലേക്ക് ആളുകൾ കൂടുതലെത്തുന്നത്. ടൂറിസ്റ്റ് ഗൈഡ് പ്രവീൺ ഷേണായി.
2: കണ്ണൂരിപ്പം തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാർ പ്രധാനമായിട്ടും വരുന്നത് കൊട്ടിയൂരാണ്. കൊട്ടിയൂര് കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ട്രാഫിക് ബ്ലോക്കും പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ഇക്കൊല്ലം കുറച്ച് പരിഹരിച്ചിട്ടുണ്ട്. കൊട്ടിയൂരിനെ സംബന്ധിച്ച് അടിസ്ഥാന വികസനം ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ പറ്റില്ല. അതിന്റെ കൂടെ തന്നെയാണ് മറ്റുള്ള തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ വരുന്നത്. പെർളശ്ശേരി അമ്പലം, രാജരാജേശ്വര ക്ഷേത്രം, അതൊക്കെ ഒരുപാട് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സംവിധാനം, ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പ്രധാനമായിട്ടും വരുന്നത് കണ്ണൂരിലെ സംസ്കാരം, അതായത് തെയ്യം ബന്ധപ്പെട്ടിട്ടും സന്ദർശിക്കാനാണ്. അതിലിപ്പം ഇന്ത്യക്കുള്ളിലുള്ള ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം തെയ്യം എന്താണെന്ന് അറിയാതെ വന്ന് വെറും ആഘോഷം മാത്രം എന്ന നിലക്കേക്ക് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. അപ്പൊ അത് അവിടെ നടക്കുന്ന തെയ്യത്തിന്റെ ചടങ്ങുകളെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു അവയർനെസ് ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ ഹോട്ടലുകളിലും അതുപോലെ ടാക്സി ഡ്രൈവേഴ്സിനും അവയർനെസ്, പിന്നെ പൊതു ശൗചാലയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് നമ്മളെ ഹാൻഡ്ലൂംസ്, അതുപോലെ നമ്മളെ ഫോക്ലോർ മ്യൂസിയം ഉണ്ട്, സെന്റ് ആഞ്ചലോ ഫോർട്ട് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. നമ്മളെ പയ്യാമ്പലം ബീച്ചാണെങ്കിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും വരുന്നത് ടൂറിസ്റ്റുകളല്ല, വിസിറ്റേഴ്സ് ആണ്. ഭൗതിക സൗകര്യം വെച്ചാൽ കൊച്ചിയൂരാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ ആൾക്കാർ വരുമ്പോഴുള്ള പ്രശ്നമാണ്. മറ്റുള്ള കാര്യങ്ങൾ പബ്ലിക് ടോയ്ലറ്റ്, ഇപ്പൊ കണ്ണൂർ കോട്ടയിൽ പോയാൽ വളരെ നല്ല ടോയ്ലറ്റ് അവൈലബിൾ ആണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇപ്പം ധർമ്മടം ബീച്ചാണെങ്കിൽ ഡ്രൈവിംഗ് ബീച്ചാണത്, അതിൽ കുറെ കൂടി നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. കാരണം ഒരു ടൂറിസം ഇതിൽ ബീച്ച് ഡ്രൈവ് ചെയ്യാനുള്ള സ്ഥലമല്ല, ആൾക്കാർ ഇരുന്ന് ആസ്വദിക്കുകയും നിയന്ത്രണമൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് പൊതുവെ. പക്ഷെ ഇവിടെ ഡ്രൈവിംഗ് വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ബീച്ചിൽ സമയം ചെലവഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്.
0: പ്രകൃതി ഭംഗിയും സാഹസിക വിനോദസഞ്ചാരവും ചരിത്ര സ്മാരകങ്ങളും കലാ സാംസ്കാരിക പാരമ്പര്യവും പൈതൃക ഗ്രാമങ്ങളും വിവിധ തരത്തിലുള്ള ഭക്ഷ്യ സംസ്കാരങ്ങളാലും സമ്പന്നമാണ് മലബാർ മേഖല. എന്നാൽ ഇതിന്റെ വലിയ സാധ്യതയിലേക്ക് നാം ഇനിയും കടന്നു ചെന്നിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഇതിൽ ആദ്യം ഒരുക്കേണ്ടത്. ശാസ്ത്രീയമായ ആസൂത്രണവും പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തവും പ്രയോജനപ്പെടുത്തിയാൽ കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മലബാർ മേഖലയ്ക്ക് ശ്രദ്ധേയമായ സ്ഥാനം നേടാനാവും. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം എം കെ ദിലീപ്.
3: മുബാരക് ലിസ്റ്റ് സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാരക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാരക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
6: കാരുണ്യ, മെഡിസപ്,

0: മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി ഉറപ്പു നൽകുന്നു സത്യസന്ധമായ വ്യാപാരം, യഥാർത്ഥ വിലയിൽ നിന്നും ഡിസ്കൗണ്ട്, കൃത്യമായ വിൽപ്പനാനന്തര സേവനം, സുതാര്യമായ സമ്മാന പദ്ധതി.
3: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9 8 7 2 2 2 3 3 0.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.
5: അവതരണം ഗായകനും സംഗീത സംവിധായകനുമായ അറക്കൽ നന്ദകുമാർ.
6: കർണാടക സംഗീതത്തിലെ പ്രധാന രാഗങ്ങളിലൊന്നാണ് രീതികൗള. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളായ 72 മേളകർത്ത രാഗങ്ങളിൽ 22-ാമത്തെ ഖരഗരപ്രിയയുടെ ജന്യമാണ് രീതികൗള. ഇതിൽ അപൂർവമായി ചെറിയ ദൈവതം വരുന്നത് കൊണ്ട് ഭാഷാംഗ രാഗമാണെന്നും പറയുന്നുണ്ട്. രാഗങ്ങളെ കർണാടക സംഗീതത്തിൽ പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ദ്വിതീയ ഘനപഞ്ചകത്തിൽ പെടുന്ന രാഗമാണ് രീതികൗള. ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ ഇപ്പോഴും ലൈവായി നിൽക്കുന്ന രാഗവും ഇതുതന്നെയാണ്. ത്രിമൂർത്തികളടക്കം പ്രമുഖരൊക്കെ വലിയ വലിയ കൃതികൾ രീതികളിൽ രചിച്ചിട്ടുണ്ട്. സ്വാതിരുന്നാളിൻ്റെ അതിൽ ഏറെ ജനകീയമാണ്. കൂടാതെ അതുപോലെ ചലച്ചിത്ര ഗാനമെടുത്താൽ ബാലമുരളികൃഷ്ണ പാടിയ

എന്ന എം ജി രാധാകൃഷ്ണൻ ട്യൂൺ ചെയ്ത് ആകാശവാണിയിലൂടെ മാലോകർ ആസ്വദിച്ച ലളിതഗാനമാണ് ഓർമ്മ വരിക. മലയാള സിനിമ ഗാനങ്ങളിൽ നിശ്ചയമായും ആദ്യം പറയേണ്ടത് ഒന്നാം രാഗം പാടി

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: കഥാസന്ദർഭങ്ങളിലെ ഹാസ്യ പശ്ചാത്തലത്തെ തന്റെ സംഗീതത്തിലൂടെ കൂടുതൽ ഹാസ്യാത്മകമായി മാറ്റാൻ ഇളയരാജയ്ക്കുള്ള പ്രാഗൽഭ്യം നമ്മൾ ഒരുപാട് പാട്ടുകളിലൂടെ കേട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. അത്തരത്തിൽ ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ചുണ്ടുകളിൽ ഇടയ്ക്കൊക്കെ മൂളിപ്പോകുന്ന തരത്തിൽ മനസ്സിൽ പതിയുന്ന ഇളയരാജയുടെ ഒരു പാട്ട് ആസ്വദിക്കാം ഇന്നത്തെ ഇളയനിലയിലൂടെ. ജെല്ലിക്കെട്ട് എന്ന ചിത്രത്തിന് വേണ്ടി മനോയും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച പാട്ട് കേൾക്കാം. വരികൾ ഗംഗയാമരൻ.
10: ഒവ്വൊരുത്തൻ പറന്നിരിക്കാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
0: ഇത്തവണ അവധിക്ക് വന്നപ്പോൾ വിജയന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ കുടുംബത്തിൽപ്പെട്ടവർ ഒന്നിച്ചിരിക്കാമെന്ന് മൂത്ത സഹോദരനാണ് തീരുമാനിച്ചത്. ഇതുവരെ വീട്ടിലുണ്ടാകുന്ന ഒരു കാര്യത്തിനും അയാളിങ്ങനെ ഉത്സാഹം കാണിച്ചിട്ടില്ല. ചെറുപ്പത്തിലെ ജോലി കിട്ടി ദൂരേക്ക് പോയ ശേഷം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അവധിയെടുത്ത് വരുന്നതും ഏതെങ്കിലും ചടങ്ങുകളിൽ അധികം ഉൾച്ചേരാതെ പങ്കെടുക്കുന്നതും മാത്രമായിരുന്നു വീടുമായിട്ടുള്ള അയാളുടെ ബന്ധം. താൻ ഇന്നാട്ടുകാരനല്ല എന്നും അയാൾക്ക് ഉള്ളിൽ തോന്നിയിരുന്നു. അയാളുടെ പിൻതലമുറയും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. അവർ ജനിച്ചു വളരുന്ന നാട് അയാൾ തൻ്റേതുകൂടിയായി കരുതി കാണണം. ആ തോന്നലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വേഷത്തിലും മുടി ചീകുന്ന രീതിയിലും ഭക്ഷണശീലങ്ങളിലും വരെ വരുത്തി. ജീവിതത്തിൽ ആദ്യമായി വീടുമായി അല്ലെങ്കിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അയാൾ മുൻകൈയെടുത്തപ്പോൾ ആ സന്ദർഭം വളരെ പ്രധാനമാണെന്ന് എല്ലാവർക്കും തോന്നി. എന്തോ തീരുമാനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർ വിചാരിച്ചു. ഇവിടെയുള്ളവരോടുള്ള കരുതൽ അയാളൊരു സന്ദർഭം വരട്ടെ എന്ന് കരുതി നിർണായക സമയത്തേക്ക് മാറ്റിവെച്ചതായിരിക്കാം. വിജയൻ ആ സമയമായപ്പോഴേക്ക് കടക്കാരോട് രക്ഷപ്പെട്ടു നിൽക്കാൻ ചെറിയ വൈക്കോൽ തുരുമ്പും തേടുന്ന ഘട്ടത്തിലെത്തിയിരുന്നു. അപ്പോൾ കിട്ടുന്ന കാരണങ്ങളും കള്ളങ്ങളും വരെ അവരോട് പറഞ്ഞു. നിവൃത്തിയില്ലാതെ ഓരോ നിമിഷവും പിടിച്ചു നിൽക്കുന്നതിൽ മാത്രം അയാൾ ക്രിയാത്മകമായ മിടുക്ക് കാട്ടി. ഒരു കുഴപ്പവുമില്ല, എല്ലാം ദേ നാളെ തീരുമാനമാകും. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചേട്ടൻ വന്നിട്ടുണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെ കൂടുന്നുണ്ട്.

0: ആരുമില്ലാത്ത ആളൊന്നും അല്ലല്ലോ നമ്മൾ. എല്ലാവരും കൂടെ കൂടിയാൽ ചുമ്മാ നിസ്സാരമായി തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്റെ പ്രശ്നം. അയാൾ തലേന്ന് കടയിൽ വന്ന് ബഹളമുണ്ടാക്കാൻ നോക്കിയ പലിശക്കാരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അയാളും അത് വിശ്വസിച്ചതായി തോന്നി. സംഭവ ദിവസം രാവിലെ തന്നെ അഞ്ചാറ് കവർ മിൽമാപ്പാലും തേയിലയും പഞ്ചസാരയുമായി വിജയൻ താൻ ജനിച്ചു വളർന്ന വീട്ടിലെത്തി. ഏതാനും പറമ്പുകളുടെ മാത്രം അകലത്തിലാണ് താമസമെങ്കിലും കുറച്ചു നാളായി അയാൾ ആ വഴി വന്നിട്ട്. അവിടെ താമസിക്കുന്ന വിവാഹിതരല്ലാത്ത സഹോദരനെയും സഹോദരിയെയും വഴിയിൽ വെച്ച് കണ്ടാൽ പോലും മുഖം കൊടുക്കാതെ നടക്കുകയാണ് സാധാരണ പതിവ്. കുറച്ച് കൂടുതൽ ചായ ഉണ്ടാക്കിക്കോ ചേച്ചി, കൊണ്ടുവന്ന സാധനങ്ങൾ അടുക്കളയിൽ ഏൽപ്പിച്ച് അയാൾ പറഞ്ഞു. താൻ അവിടത്തെ ആൾ തന്നെയാണ് എന്നുറപ്പിക്കാനായി അടഞ്ഞുകിടന്ന വാതിലുകളും ജനലുകളും തുറന്നു. അച്ഛൻ്റെ ഫോട്ടോയിലെ ചുക്കിലി പത്രക്കടലാസ് കൊണ്ട് തട്ടിക്കളഞ്ഞു. മേശപ്പുറത്ത് ദോശയ്ക്കൊപ്പം കഴിക്കാനായി വെച്ചിരുന്ന ചമ്മന്തി കൈവെള്ളയിലൊഴിച്ച് നക്കി നോക്കി. വലിയ മുറി ഒരുക്കിയ ശേഷം രണ്ട് കസേരകൾ കൂടി ഇറയത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നു. അത്രയും ചെയ്തപ്പോൾ താൻ ഈ വീട്ടിൽ നിന്നും ഇതുവരെ താമസം മാറിയിട്ടില്ലെന്ന് വിജയന് തോന്നിക്കാണണം. ഇതാണെൻ്റെ വീട്, ഞാനിവിടം വിട്ട് എങ്ങോട്ട് പോകാനാണ്? ഇവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാമായിരിക്കും അല്ലേ? അത്തരം അസ്വാഭാവിക പ്രവൃത്തികൾ വിഷണ്ണതയോടെ നോക്കി നിന്ന രണ്ടാമത്തെ സഹോദരനോട് അയാൾ ചോദിച്ചു. മറുപടി ശ്രദ്ധിക്കാതെ പുറത്തിറങ്ങി മുറ്റത്ത് നിന്ന പശുവിൻ്റെ ദേഹത്ത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചു. വലിയ ഉത്കണ്ഠയുണ്ടാകുമ്പോൾ അയാൾ ഈയിടെയായി അങ്ങനെ ചെയ്യുന്നത് സാംസ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുളിപ്പിക്കുമ്പോൾ മൃഗങ്ങൾ തലയനക്കമോ വാലാട്ടലോ കൊണ്ട് സ്നേഹം കാട്ടുന്നതായി അയാൾക്ക് തോന്നുന്നുണ്ട്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി. ഇന്ത്യ ബ്രൂണൈ ദാറുസ്സലാം സംയുക്ത വ്യാപാര സമിതി 3rd യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക സഹകരണം അവലോകനം ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് യോഗം ചേർന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി മിഷൻ സമുദ്രം മാറുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന പദ്ധതിക്ക് അടിത്തറപ്പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. സൗദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണം മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹ ബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച ജില്ലാതല ഏകോപന യോഗം കലക്ടറേറ്റിൽ ചേർന്നു. ജില്ലയിൽ 5rd പനി റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ഒഡീഷ FC 1-1 രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്
1: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാട്ടി.

പാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ ഇമ്പം ഇല്ലെങ്കിൽ അത് കുടുംബമല്ല, വെറുമൊരു കൂട്ടമാണ്. മുൻപ് വീടുകളിലെ കുടുംബങ്ങളിൽ പൊട്ടിച്ചിരികളും ചില്ലറ വഴക്കുകളും പിന്നെ ഇണക്കങ്ങളും ഒരുമിച്ചുള്ള കളികളും പറ്റിക്കലും ഒക്കെ ഒരു ഉത്സവ പ്രതീതിയാണ് കൊടുത്തിരുന്നത്. ആ വീട്ടിലെ കുടുംബത്തിലേക്ക് ജോലിക്ക് ശേഷം തിരികെ വരാൻ അതിലെ അംഗങ്ങൾ കൊതിക്കും. ഇന്ന് ആ പൊട്ടിച്ചിരികളും പങ്കിടലുകളും വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. സമൂഹ മാധ്യമങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനവും സാമൂഹ്യ വ്യവസ്ഥിതിയുടെ മാറ്റവുമെല്ലാം അതിന് കാരണമാവുന്നുണ്ട്. കുടുംബം പ്രമേയമാക്കിയ ഒരുപാട് സിനിമകൾ മലയാളത്തിലുണ്ട്. അച്ഛൻ, അമ്മ, മൂന്ന് ആൺമക്കൾ, ഒരു മകൾ എന്നിവരടങ്ങുന്ന കൂട്ടുകുടുംബത്തിൽ മൂത്ത മകനും അച്ഛനും തമ്മിൽ നിസ്സാര കാര്യത്തിന് തെറ്റിപ്പിരിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ ബന്ധങ്ങളെല്ലാം ആടി ഉലഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് അവർ വീണ്ടും ഒരുമിച്ച് ജീവിതം തുടരുന്നു എന്നതാണ് കുടുംബപുരാണം എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. കുടുംബപുരാണം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര, ആലാപനം കെ ജെ യേശുദാസ്.

0: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബ് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
1: 2,290 രൂപ മുതൽ 3 ജാർ മിക്സികളും 1,990 രൂപ മുതൽ BLDC ഫാനുകളും സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ്.

കുടുംബം പ്രമേയമാക്കിയ വി എം വിനുവിന്റെ സംവിധാനത്തിൽ 2003 പ്രദർശനത്തിനെത്തിയ മറ്റൊരു മലയാള ചലച്ചിത്രമാണ് ബാലേട്ടൻ. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ആലാപനം കെ ജെ യേശുദാസ്.

0: ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് തയ്യാറാക്കിയത് നിഷ ടി എൻ കെ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി.

0: കുറ്റിയാടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ വൻ ശേഖരം കണ്ണുകണ്ടിയിൽ, ഒപ്പം വമ്പൻ ഓഫറുകളും.
2: 39,900 രൂപ മുതൽ ലാപ്ടോപ്പുകൾ, 15,000 രൂപ വരെ ക്യാഷ് ബാക്ക്.
1: ഐഫോൺ, സാംസങ്, ഒപ്പോ, വിവോ തുടങ്ങി സ്മാർട്ട് ഫോണുകൾ ഓൺലൈനേക്കാളും വിലക്കുറവിൽ സ്വന്തമാക്കാം.
2: കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
9: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40. സമർപ്പിക്കുന്നത്
10: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ. സമർപ്പിക്കുന്നത്
12: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
13: ഇനി 8:15 മോർണിംഗ് ന്യൂസ്.

0: Thank you, Abhishek. The Asian Age, quoting Prime Minister Modi, says, India's cultural heritage, a bridge to world. The paper adds, Prime Minister cites global reach of cinema, cuisine, yoga. Rail insurance mandatory from October 27, says Supreme Court, reports the Pioneer. Rajnath Singh calls for open, inclusive, Indo-Pacific, deeper defence ties with ASEAN, writes the Statesman. Civic body, MCD, plans to reserve 250 parks for women with female guards across Delhi, states the Hindustan Times. And finally, in some football news, in the UEFA Champions League, Arsenal-Barcelona cruise, Atletico stumps United, reports the Hindu. And with that, it's back to you, Abhishek.
1: Thank you, Sarabjit. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to launch five major development projects worth around 3,350 crore rupees in Ladakh today. Union Cabinet approves productivity-linked bonus of 78 days for over 11 lakh railway employees. Government forms committee to examine issues raised by sugarcane farmers and recommend appropriate measures. IMD forecasts heavy rain in Haryana, Punjab, Delhi, Kerala, Tamil Nadu and Puducherry today. And in men's cricket, West Indies beat India by 24 runs in the fourth T20 match to level series 2-2. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ഗാനോപഹാരം സമർപ്പിക്കുന്നത്
3: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ മാവൂർ റോഡ് കോട്ടൂളി കോഴിക്കോട്
4: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട് ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
3: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ മാവൂർ റോഡ് കോട്ടൂളി കോഴിക്കോട്. ഫോൺ 9640000 2 9645000 3 2.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ ഗാനോപഹാരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം ജൂൺ എന്ന ചിത്രത്തിനായി സൂരജ് സന്തോഷും ആനി അമ്മയും പാടിയ പാട്ട് കേൾക്കാം. വിനായക് ശശികുമാറിൻ്റെ രചന, ഇഫ്തിയുടെ സംഗീതം.

ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനപഹരമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആസ്വദിക്കാം. ലെസൺസ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരികുമാർ അടിയോടി രചിച്ച് ബി ആർ ബിജുകുമാർ ഈണം നൽകിയ ഗാനം.

0: ദൃശ്യവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇഷ്കിന്റെ ഇതിഹാസം എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ രാജ് ആലപിച്ച ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
8: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
10: ഗാനപരത്തിൽ അടുത്തായി കേൾക്കാം ദൃശ്യം എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഗാനോപഹാരം തുടരുന്നു. കേൾക്കാം ട്രാഫിക് എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര ആലപിച്ച ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മേജോ ജോസഫിന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ഗാനോപഹാരം സമർപ്പിക്കുന്നത്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്.
2: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. രാജ്യത്തെ ജില്ലാ കീഴ്ക്കോടതികളിൽ കേസുകൾ തീർപ്പാക്കാതെ നീളുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര നിയമമന്ത്രാലയം പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന രാജ്യത്തെ 100 ജുഡീഷ്യൽ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഗവേഷണാധിഷ്ഠിത ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. കിഫ്ബി പുനഃസംഘടിപ്പിക്കുന്നതിന് സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്തുവയ്ക്കും. സരൽ കേരളം ബില്ലിന്റെ അവതരണവും ഇന്നാണ്. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി P.K. ബഷീർ. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ M.Vijin, K.V. സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി പോലീസിന്റെ പരിശോധനയിൽ MDMA യുമായി ഒരാൾ പിടിയിലായി. തോപ്പുംപടി ചുള്ളിക്കൽ സ്വദേശി സിയാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. വൈറ്റ് കെയിൻ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് പരിപാടികൾ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ വലപ്പാട് ബീച്ചിൽ ഭാര്യയെയും 4.5 വയസ്സുകാരൻ മകനെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി. തെക്കിനിയടുത്ത് വിജേഷാണ് ഭാര്യ വിസ്മയെയും മകൻ ദക്ഷിണെയും കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിനായി ദേവദത്ത് ബിജിപാലും സച്ചിൻ ബാലുവും സംഘവും പാടിയ പാട്ട് കേൾക്കാം.

ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആനന്ദ കല്യാണം എന്ന ചിത്രത്തിനായി ഹരിശങ്കറും സനാ മൊയ്തുട്ടിയും ചേർന്ന് പാടിയ പാട്ട് കേൾക്കാം. നിശാന്ത് കൊടമന രചിച്ച് രാജേഷ് ബാബു ശിവരനാട് ഈണം നൽകിയത്.

ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ധമാക്ക എന്ന ചിത്രത്തിനായി അക്ബർ ഖാനും സൈനോര ഫിലിപ്പും നന്ദയും ശ്വേതയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ഹരിനാരായണന്റെ രചന, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ആരോഗ്യ ജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം കാലിനോളം വരില്ല ഒരു കൃത്രിമ കാലം.
2: ഈ കാലം മുറിച്ച് കളയല്ലാതെ ഇവിടെ എന്തെങ്കിലും അവിടെ പരീക്ഷിക്കാനോ ചെയ്യാനോ നമുക്ക് പറ്റുമോ?
1: ഡിഫിക്കൽട്ടീസ് ആർ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയത് എന്തെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡ് ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. രോഗിയുടെ ബന്ധുക്കൾ, മക്കൾ പ്രത്യേകിച്ച്, അവർ വളരെ കൺസേൺഡ് ആണ് അവരുടെ പിതാവിനെ പറ്റി. അവർക്ക് എന്ത് വില കൊടുത്തും ഡോക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒരു 1% ചാൻസ് എങ്കിലും എന്തെങ്കിലും ചെയ്ത് കാല് രക്ഷിക്കാൻ പറ്റും. അവസാനം മുട്ടിന്റെ മുകളിൽ വെച്ച് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ ആ കാല് കാലിന്റെ തള്ളവരലൊഴികെ ബാക്കി എല്ലാം നമുക്ക് സംരക്ഷിക്കാം.
2: ഓ, ഹീസ് കംപ്ലീറ്റ്ലി ഫൈൻ നൗ. സാർ, ഇപ്പോൾ ഡയബറ്റിക് ആയിട്ട് വന്ന് കാലിൽ ഇൻഫെക്ഷൻ വന്ന ആൾക്കാരുടെ എത്രയോ ആളുകളുടെ കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അല്ലേ. അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഈ കാല് മുറിച്ച് കളയാതെ നമുക്ക് ഇന്നത്തെ ഒരു സിനാരിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടോ ഇവിടെ?
1: ഒരാളുടെ ഒരു അവയവം മുറിച്ച് കളയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് രോഗിക്കും അയാളുടെ കുടുംബത്തിനും എല്ലാവർക്കും വളരെയധികം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. പലരും കണ്ണു നിറഞ്ഞൊക്കെ തന്നെയാണ് അതിന് സമ്മതം മൂളുന്നത്. വേറെ ഒരു വഴിയില്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രോഗികൾക്കും ഈ കാല് മുറിച്ച് കളയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് അവർക്ക് കുറെ മുൻകരുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ എത്താതെ രക്ഷപ്പെടാം. പലപ്പോഴും അത് സംഭവിക്കാതെയും അല്ലെങ്കിൽ അത് അവഗണിക്കപ്പെട്ടു നിസ്സാരമായി കണ്ടിട്ടും ആണ് ഈ അവസ്ഥയിൽ എത്തിപ്പെടുക. എത്തിപ്പെടുന്ന രോഗികളിൽ ഒരു ചെറിയ 1% ആൾക്കാർക്ക് ചിലപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ശ്രമം ഇതിൽ എന്തായിരിക്കണം എന്ന് വെച്ചാൽ, ഒരു 10 രോഗികൾ കാല് മുറിച്ച് കളയണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയവരിൽ ഒരു 4 പേർക്കോ 5 പേർക്കോ എങ്കിലും എന്തെങ്കിലും നൂതന ചികിത്സയിലൂടെ അതിന് ഒരു ആശ്വാസം കണ്ടെത്താൻ പറ്റിയാൽ, എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം കാലിനോളം വരില്ല ഒരു കൃത്രിമ. അപ്പോൾ അതാണ് നമ്മുടെ ചികിത്സയുടെ ഉദ്ദേശം. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡ് ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഇത് പുതുമയൊന്നുമില്ല. ഇതിന്റെ ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ബൈപ്പാസ് സർജറി ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, ചിലതിന് സ്റ്റെൻഡിങ് ചെയ്യേണ്ടതിന് സ്റ്റെൻഡിങ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഏകോപിപ്പിച്ച് ഒരേ സിറ്റിങ്ങിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് ചില രോഗികളിൽ ഇതുപോലെ കാലും ഇപ്പൊ മുട്ടിന്റെ മുകളിൽ വെച്ച് മുറിച്ച് കളയണമെന്ന് പറയുന്ന 1-2 കേസുകൾ എനിക്ക് ഇപ്പൊ അനുഭവത്തിൽ തന്നെയുണ്ട്. വേറൊരു ഓപ്ഷനും ഇല്ല കാലും മുറിക്കണമെന്ന്. ആൻജിയോഗ്രാം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ നമ്മളുടെയും ആദ്യമായ ചിന്ത വരുന്നത് അങ്ങനെയാണ്. പക്ഷെ രോഗിയുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു നൂതന ചികിത്സാ രീതി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ, മെയിൻ നീളം കൂടിയ ബ്ലോക്കുകൾക്ക് ബൈപ്പാസും, നീളം കുറഞ്ഞ ബ്ലോക്കുകൾക്ക് ചിലതിന് സ്റ്റെൻഡിങ്ങും, തീരെ ചെറിയ രക്തക്കുഴലുകൾ സ്റ്റെൻഡ് ഇടാൻ പറ്റാത്തതിന് ആൻജിയോപ്ലാസ്റ്റി. ഇതിന്റെ 3 കൂടി ഒരു സങ്കരം ആയിട്ടുള്ള ചികിത്സയാണ്

0: ഇവിടെ അവലംബിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ അറിവിലുണ്ടായിരുന്ന ഈ രണ്ട് രോഗികൾക്കും ഇത് വളരെയധികം ഗുണം ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു നൂതന ചികിത്സാ രീതിയെ പറ്റി സംസാരിക്കാമെന്ന് വെച്ചത്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരം തുടരുന്നു. ഇനി ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിനായി ചിത്രപാടിയ പാട്ട് കേൾക്കാം. എം ഡി രാജേന്ദ്രന്റെ വരികൾ.
2: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: ഗാനോപഹാരം.
1: നിങ്ങൾക്കിപ്പോൾ കണ്ണുങ്കണ്ടിയിൽ നിന്നും വാട്ടർ പ്യൂരിഫയർ, വാക്യൂം ക്ലീനർ, വാട്ടർ ഹീറ്റർ, 750 വാട്ട്സ് 3-ജാർ മിക്സി ഇവയിലേതും 2,990 രൂപയ്ക്ക് സ്വന്തമാക്കാം.
2: കണ്ണുങ്കണ്ടി സന്ദർശിക്കൂ.
3: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സെൻസസ് 2027 പരിശീലനം കോഴിക്കോട്ട്. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നാളെ തുടക്കം. കോഴിക്കോട് തിരുവമ്പാടിയിൽ പ്രിയദർശിനി ബസ് സർവീസ്. കണ്ണൂർ ദസറയ്ക്ക് തുടക്കം. കോഴിക്കോട് സെൻസസ് 2027 രണ്ടാംഘട്ട ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സെൻസസ് ഉദ്യോഗസ്ഥർക്കായി കളക്ടറേറ്റിൽ ജില്ലാതല പരിശീലന പരിപാടിക്ക് തുടക്കമായി. ജില്ലയിലെ 60 ഉദ്യോഗസ്ഥർക്കാണ് സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 2 പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സെൻസസ് 2027 സംബന്ധിച്ച് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ പ്രതീഷ് എ കെ വാർത്താ തരംഗിണിയോട്.
4: സെൻസസ് 2027 ഉദ്യോഗാർത്ഥികൾക്കുള്ള രണ്ടാംഘട്ട പരിശീലന പരിപാടികൾ കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചു. 2 ഒക്ടോബർ 12-13 തീയതികളിലായി ആദ്യ ബാച്ചിനുള്ള പരിശീലനം പൂർത്തിയായി. 2 പരിശീലനം 14-15 തീയതികളിലായി നടക്കും. ജില്ലാ സെൻസസ് ഓഫീസർ, അഡീഷണൽ ജില്ലാ ഓഫീസർമാർ, സബ് ഡിവിഷണൽ ഓഫീസർമാർ, ചാർജ് ഓഫീസർമാർ, അഡീഷണൽ ചാർജ് ഓഫീസർമാർ, ക്ലർക്കുമാർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ ജില്ലയിലെ സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ 60 ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുക. പരിശീലന പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രിൻസിപ്പാൾ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ശ്രീമതി മാധവിക്കുട്ടി MS IAS നിർവഹിച്ചു. സെൻസസ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരായ ശ്രീമതി വിഭാവി, ശ്രീമതി അജലി വാസുദേവൻ എന്നിവരായിരുന്നു പരിശീലകർ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ജനുവരി-ഫെബ്രുവരി മാസങ്ങളിലായി നടക്കും. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി തത്സമയം വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്താണ് വിവരശേഖരണം നടത്തുക. ആദ്യഘട്ടത്തിലേതുപോലെ വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ ഇപ്രാവശ്യവും ഉണ്ടാകും. ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കുന്നതിന് 15 മുമ്പ് സെൽഫ് എന്യൂമറേഷനുള്ള സൗകര്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. സെൽഫ് എന്യൂമറേഷൻ വഴി വ്യക്തികൾ സ്വന്തമായി നൽകിയ വിവരങ്ങൾ വീട് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. ആദ്യഘട്ട സെൻസസിൽ വീടുകളുമായും അനുബന്ധ സൗകര്യങ്ങളുടെയും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിച്ചിരുന്നു. രണ്ടാംഘട്ടത്തിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ പേര്, ലിംഗം, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, ജോലി, ജാതി, മതം, ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം, തിരിച്ചറിയൽ രേഖകളുടെ വിവരം തുടങ്ങിയ 40 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശേഖരിക്കുക. ശരാശരി 800 പേർ ഉൾക്കൊള്ളുന്ന എന്യൂമറേഷൻ ബ്ലോക്കുകളായി തിരിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുക.
3: ഈ വർഷത്തെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നാളെ തുടങ്ങും. ഈ മാസം 18 വരെയാണ് മേള. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പിൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ 4,000 കായിക താരങ്ങൾ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അമൃത.
5: കോഴിക്കോട് റവന്യൂ ജില്ലാ കായികമേള 2026 ഒക്ടോബർ 16, 17, 18 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. 4,000 കായിക താരങ്ങളും 500 ഒഫീഷ്യൽസും പങ്കെടുക്കുന്ന ഈ കായിക മാമാങ്കം 16-10-26 വെള്ളിയാഴ്ച രാവിലെ 10 ആരാധ്യനായ കോഴിക്കോട് നഗരസഭാ മേയർ ഒ സദാശിവൻ അവർകൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഇൻക്ലൂസീവ് സ്പോർട്സ് 15-17 തീയതികളിലായി മേപ്പയ്യൂർ സ്കൂൾ ഗ്രൗണ്ടിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ മൈതാനത്തുമായി നടക്കുന്നുണ്ട്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ വിജയത്തിനായി 13 കമ്മിറ്റികൾ രൂപീകരിക്കുകയും കുട്ടികൾക്ക് ഭക്ഷണം, കുടിവെള്ളം, താമസം തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സംഘടനാ പ്രതിനിധികളുടെയും കായിക അധ്യാപകരുടെയും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെയും വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും ഓഫീസ് ജീവനക്കാരുടെയും സഹകരണത്തോടെയാണ് മേളയുടെ സംഘാടനം. റവന്യൂ ജില്ലാ സ്പോർട്സ് സെക്രട്ടറി, സ്പോർട്സ് കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടക്കുക. 170 ഇനങ്ങളിലായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗം അത്ലറ്റിക് മത്സരങ്ങളാണ് നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മികച്ച കായിക

0: താരങ്ങൾ പങ്കെടുക്കുന്ന ഈ കായികമേള വൻ വിജയമാക്കുന്നതിന് എല്ലാ കായിക സ്നേഹികളുടെയും സാന്നിധ്യമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ രണ്ട് പ്രധാന റൂട്ടുകളിലേക്ക് പ്രിയദർശിനി ബസ് സർവീസ് ആരംഭിച്ചു. കൊടിയത്തൂർ ചെറുവാടി മാവൂർ വഴി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കും മണാശ്ശേരി MAMO കോളേജ് വഴി കോഴിക്കോട്ടേക്കുമാണ് പുതിയ സർവീസ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിന്റെ പ്രയോജനം മലയോര മേഖലകളിലെ യാത്രക്കാർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സർവീസുകൾക്ക് തുടക്കം കുറിച്ചത്. തിരുവമ്പാടി KSRTC ഇൻസ്പെക്ടർ

0: ഓഫീസ് ഇന്ന് പുതിയതായി ആരംഭിക്കുകയുണ്ടായി. നമ്മുടെ പ്രിയങ്കരനായ MLA വളരെ കാലത്തെ നീണ്ട പരിശ്രമ ഫലമായി ലഭിച്ച ഒരു സർവീസും കൂടിയാണ്. കൂടരഞ്ഞികാരമൂല മുക്കം ചെറുവാടി മാവൂർ വഴി പോകുന്ന ഈ സർവീസ് വളരെയധികം യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല ഈ സർവീസ് MOM കോളേജിലെ വിദ്യാർത്ഥികളുടെ ചിലകാല ആഗ്രഹമായിരുന്നു. രണ്ടോ മൂന്നോ ബസ് കയറി അവിടെ എത്താമെന്ന പ്രയാസം മാറ്റി കൊടുക്കുവാനും ഈ സർവീസ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. KSRTC സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമൂർത്തമാണ്. കാരണം ജനങ്ങളുടെ ആവശ്യം ആണ് ഒരു സർവീസ്. KSRTC ഈ മലയോര മേഖലയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഞ്ചാമത്തെ സർവീസാണ് ഈ കഴിഞ്ഞ 4-5 മാസത്തിനുള്ളിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. പെരുമ്പോള, കൂരോട്ടുപാറ, തുഷാരഗിരി, ചെമ്പുകടവ്, മാവൂര്, അങ്ങനെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ച് അത് നമ്മുടെ MLA പ്രത്യേക താല്പര്യപ്രകാരം നമ്മൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ലാഭകരമായ രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ സംസ്ഥാന തലത്തിലുള്ള ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കളക്ഷനിൽ ഏറ്റവും മുന്നിലുള്ള ഡിപ്പോ തിരുവമ്പാടിയാണ്. കേരളത്തിലെ 93 ഡിപ്പോകളിൽ നിന്നും തെരഞ്ഞെടുത്ത 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും കരസ്ഥമാക്കി അഭിമാനകരമായ നേട്ടം ഈ ഡിപ്പോയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ കൂടി നമ്മുടെ കസ്റ്റമറായ പാസഞ്ചേഴ്സിന്റെ താല്പര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും പുതിയ സർവീസുകൾ ആരംഭിക്കുവാനുള്ള ശ്രമത്തിലാണ്. മാത്രമല്ല ചെമ്പുകളവ്, കോട്ടയം, തോട്ടുമുക്കം, മാനന്തവാടി എന്നീ രണ്ട് ഫാസ്റ്റ് സർവീസുകളും അടുത്ത് തന്നെ തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്.
1: മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയോടെ കണ്ണൂർ ദസറ മഹോത്സവത്തിന് തുടക്കമായി. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ ഒരുക്കിയ വൈവിധ്യമാർന്ന പരിപാടികൾ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇത്തവണ ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ദസറ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഭരതനാട്യം, സംഗീത കച്ചേരി, മെഗാ ഡ്രോൺ ഷോ, വിവിധ മ്യൂസിക് ബാൻഡുകളുടെ പരിപാടി, ഗസൽ സന്ധ്യ, ഫോക്ക് മെഗാ ഷോ, പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികൾ എന്നിവയും ദസറയ്ക്ക് മാറ്റുകൂട്ടും. കണ്ണൂർ ദസറയെക്കുറിച്ച് കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര വാർത്താ തരംഗിണിയോട്.
2: മൈസൂർ ദസറ കഴിഞ്ഞാൽ രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറ, അതിന്റെ ആഘോഷ പരിപാടി October 12 ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. 1-ാമത്തെ ദിവസം KS ഹരിശങ്കറിന്റെ മ്യൂസിക് ബാൻഡോടുകൂടിയാണ് ഉദ്ഘാടന പരിപാടി ആരംഭിച്ചത്. തുടർന്ന് അങ്ങോട്ട് ഇനി 10 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ദസറ ആഘോഷങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികൾ ഉണ്ടാകും. അതിൽ വലിയ ബാൻഡുകള്, നൃത്തങ്ങള്, പ്രാദേശിക പരിപാടികള് ഒക്കെ ചേർന്നുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിച്ചുകൊണ്ടാണ് കണ്ണൂർ ദസറ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വർഷത്തത് എന്ന് പറയുന്നത് മെഗാ ഡ്രോൺ ഷോ ആണ്. എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ഇന്നേ വരെ ആരും തന്നെ മെഗാ ഡ്രോൺ ഷോ നടത്തിയതായിട്ട് അറിവില്ല. ഒരുപക്ഷെ കേരളത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും കേരളത്തിലെ ജനങ്ങള്, പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങള് ഈ ഡ്രോൺ ഷോ എന്താണ് അത് ആസ്വദിക്കാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ ദസറയുടെ ഈ വർഷത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഡെക്കർ KSRTC ബസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതില് നമ്മുടെ തെരുവോരങ്ങളിലെ ദീപാലങ്കാര കാഴ്ചകൾ കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 40 മിനിറ്റ് യാത്രയാണ് അതിനെ ഒരുക്കിയിട്ടുള്ളത്. വളരെ കൗതുകത്തോടുകൂടി ആളുകൾ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദീപാലങ്കാരങ്ങള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിലെ ജനങ്ങൾക്ക് ഇനിയുള്ള 10 ദിവസം എന്ന് പറയുന്നത് ആഘോഷത്തിന്റെ രാവ് തന്നെയാണ്. എല്ലാവരെയും കണ്ണൂർ ദസറയിലേക്ക് കണ്ണൂർ കോർപ്പറേഷന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ചലച്ചിത്രഗാനങ്ങളിൽ ആദ്യമായി കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിനുവേണ്ടി സുഷിൻ ശ്യാമും സിതാര കൃഷ്ണകുമാറും ചേർന്നാലപിച്ച ഗാനം. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാമിൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. ഗസൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന ലഭിച്ചത്. യൂസഫ് അലി കേച്ചേരിയുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം.

0: ACP-NDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है।
1: स्वास्थ्य एवं परिवार कल्याण मंत्रालय भारत सरकार द्वारा जनहित में जारी।
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം. ഗിരീഷ് പതഞ്ചേരി രചിച്ച വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നു വേണി ഇഗ്നേഷ്യസ്.

0: കണ്ണങ്കണ്ടിയിൽ നവരാത്രി സ്പെഷ്യൽ ഓഫർ.
1: 43 ഇഞ്ച് QLED ടിവി 3 വർഷ വാറന്റിയോട് കൂടി ഇപ്പോൾ 19,990 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഒരു ഡബിൾ ഡോർ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 1,300 രൂപ EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: കുബേരൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം മോഹൻ സിതാരയാണ് നൽകിയിരിക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക്.

വാർത്തകൾ. AI സ്വയം പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ എന്നിവ സൈനിക ശേഷിയെ പുനർനിർണയിക്കുന്ന കാലത്ത് സാങ്കേതികമായി രാജ്യം കൂടുതൽ കരുത്താർജിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ അസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലൻഡ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വരാത്തോൺ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ നവീന കണ്ടുപിടുത്തങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യാവസായിക പങ്കാളിത്തം ശക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12-ാമത് ദേശീയതല പ്രദർശനത്തിൽ യുവശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരേഖകൾ ഡിജിറ്റൽ സർവേയിലൂടെ ലാൻഡ് ഐഡി കാർഡിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങളുൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അന്തരിച്ച ചെറുവയൽ രാമന്റെ ഭൌതികദേഹം കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകട സാധ്യത കുറയ്ക്കാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അഞ്ജു KS നിർദ്ദേശിച്ചു. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കലക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ നോർത്ത് BRC നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ പോലീസ് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾ നടത്തും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ് എം ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കേൾക്കാം യുവജനോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: ഇനി ഇൻവെർട്ടർ വാങ്ങുമ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ചുള്ള ടെൻഷൻ വേണ്ട. 12 വർഷം ലൈഫുള്ള ലിഥിയം അയോൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ കണ്ണങ്കണ്ടിയിലുണ്ട്.
1: ഇപ്പോൾ വെറും 95 രൂപ ദിവസം മുടക്കിൽ ഒരു ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി.
2: സുഹേൽ കോയ രചിച്ച വരികൾക്ക് വിഷ്ണു വിജയ് ഈണം നൽകി. അപർണ ഹരികുമാർ, ഹരിശങ്കർ, വിഷ്ണു വിജയ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ്.

0: ഇനി ഇൻവെർട്ടർ വാങ്ങുമ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ചുള്ള ടെൻഷൻ വേണ്ട. 12 വർഷം ലൈഫുള്ള ലിഥിയം അയോൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ കണ്ണങ്കണ്ടിയിലുണ്ട്.
1: ഇപ്പോൾ വെറും 95 രൂപ ദിവസം മുടക്കിൽ ഒരു ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി.
2: അടുത്ത ഗാനം ഭരതനാട്യം എന്ന ചിത്രത്തിൽ നിന്നും സുബലക്ഷ്മി ആലപിച്ചത്. മുത്തുവിൻ്റെ വരികൾക്ക് സ്റ്റെഫിൻ്റെ സംഗീതം.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സബിത ആനന്ദ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിജയവാഡയിൽ ദേശീയ സരസ്മേള 2026 ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീദുർഗ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദ്രൗപദി മുർമു സന്ദർശനം നടത്തി. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാമനാട്ടുകര എയർപോർട്ട് റോഡ് ജംഗ്ഷൻ, തൊണ്ടയാട് അരയിടത്ത് പാലം, മാവൂർ റോഡ്, മാനാഞ്ചിറ പാളയം, പുഷ്പ ജംഗ്ഷൻ, ചാലപ്പുറം പാതയിലൂടെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. എയർപോർട്ട്, ലേവി സ്റ്റേഷൻ എന്നിവയിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്നും പോലീസ് അറിയിച്ചു. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലന്റിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലന്റ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വരാത്തോൺ എന്നിവ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുമായും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുമായും നിർമ്മല സീതാരാമൻ ചർച്ചകൾ നടത്തും. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് ഡോക്ടർ APJ അബ്ദുൽ കലാം അസാധാരണ ശാസ്ത്രവൈഭവം പ്രകടിപ്പിച്ചെന്നും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുമുഖ സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ ആവശ്യപ്പെട്ടു. അബുദാബിയിൽ റൈസീന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UAE 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ദ്രുതഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിടാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനവും നവീകരണവും വേഗത്തിലാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ അസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AI, സ്വയം പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ എന്നിവ സൈനിക ശേഷിയെ പുനർനിർണയിക്കുന്ന കാലത്ത് സാങ്കേതികമായി രാജ്യം കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നവീന കണ്ടുപിടുത്തങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യാവസായിക പങ്കാളിത്തം ശക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12-ാമത് ദേശീയതല പ്രദർശനത്തിൽ യുവ ശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് 2014 350 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 2.5 ലക്ഷത്തിലധികമായി ഉയർന്നതായും ഇതിൽ 60% രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ ബ്രൂണൈ ദാറുസലാം സംയുക്ത വ്യാപാര സമിതിയുടെ 3-ാം യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക സഹകരണം അവലോകനം ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് യോഗം ചേർന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാപാര മേഖലയിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാനും ഇന്ത്യയിൽ നിന്ന് ബ്രൂണൈ ദാറുസലാമിലേക്ക് കാർഷിക മൃഗസംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സുഗമമാക്കുന്നതും ചർച്ചയിൽ വിഷയമായി. രാജ്യത്തെ ജില്ലാ കീഴ്ക്കോടതികളിൽ കേസുകൾ തീർപ്പാക്കാതെ നീളുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര നിയമമന്ത്രാലയം പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന രാജ്യത്തെ 100 ജുഡീഷ്യൽ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഗവേഷണാധിഷ്ഠിത ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാളിന്റെ അധ്യക്ഷതയിൽ 16 സംസ്ഥാനങ്ങളിലെ 19 ദേശീയ നിയമ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി ചേർന്ന വീഡിയോ കോൺഫറൻസിംഗിലാണ് പദ്ധതി തീരുമാനിച്ചത്. വൈകുന്ന കേസുകൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാലകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരുത്തലുകൾ വരുത്താനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 ന് 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിന് അവസരം ലഭിക്കും.

രേഖകൾ ഡിജിറ്റൽ സർവേയിലൂടെ ലാൻഡ് ഐ ഡി കാർഡിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ജർമ്മനിയിലെ ബോഹുമിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളി യുവതി അഞ്ജലി ഷീല ജോയിയുടേതുൾപ്പെടെ 3 മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതടക്കം നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. അഞ്ജലിയുടെ അമ്മാവനുമായി മന്ത്രി ഫോണിൽ സംസാരിച്ച് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ചെമ്മക്കാട് സ്വദേശിനി അഞ്ജലി ഷീല ജോയ്, കാലടി സ്വദേശിനി സ്വിൻ ജോണി, ഇടുക്കി കട്ടപ്പന സ്വദേശി നോവ സാബു എന്നിവരാണ് മരിച്ചത്. ഇന്നലെ അന്തരിച്ച പാരമ്പര്യ നെൽവിത്ത് കർഷകൻ ചെറുവയൽ രാമന്റെ ഭൌതികദേഹം കമ്മന നവോദയ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്ച സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയെ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങി ട്രെയിൻ മാർഗം നാളെ രാവിലെ ദേവികയുടെ വീട്ടിലെത്തിക്കും. ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ ചിതാഭസ്മം വീട്ടുകാർക്ക് കൈമാറും. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ദസറയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ എം പിയെ ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ പി ഇന്ദിര പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ മാതൃക പിന്തുടർന്നതാണെന്നും ജോൺ ബ്രിട്ടാസ് എം പിയെ ക്ഷണിച്ചിട്ടില്ലെന്നും മേയർ അറിയിച്ചു. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. എം ജി ആർ ചെന്നൈ സെൻട്രൽ, കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്തു നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. ജ്ഞാനേഷ് കുമാറും എസ് ഐ ആറും തെറ്റാണെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് സി പി ഐ എം കൂട്ടുകെട്ടിനെതിരെ ബി ജെ പി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് ലോക ബഹിരാകാശ വാരാഘോഷത്തിന് സമാപനമായി. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലെ വി എസ് എസ് സി ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ഐ എസ് ആർ ഒ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റോക്കറ്റ് റവല്യൂഷൻ എന്ന പ്രമേയത്തിലാണ് വാരാഘോഷം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജില്ലാ കലക്ടർ അഞ്ജു കെ എസിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ വകുപ്പുതല അവലോകന യോഗം ചേർന്നു. ആരോഗ്യവകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സഹകരണത്തോടെ ഹോട്ടലുകളിലും ഭക്ഷ്യസ്ഥാപനങ്ങളിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. അതിഥി തൊഴിലാളികൾക്കിടയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തൊഴിൽ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവ തദ്ദേശ ഭരണ വകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. റോഡ് അപകട സാധ്യത കുറയ്ക്കാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അഞ്ജു കെ എസ് നിർദ്ദേശിച്ചു. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് കലക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. കോഴിക്കോട് മേഖലാതല പെൻഷൻ അദാലത്ത് കോഴിക്കോട് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ ജനുവരി 13 നടത്തും. അദാലത്തിലേക്ക് പരാതികൾ നവംബർ 25 മുൻപ് അക്കൌണ്ട്സ് ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസ് വടക്കൻ മേഖല കേരള സർക്കിൾ കോഴിക്കോട് എന്ന വിലാസത്തിൽ അയക്കണം. അദാലത്തിൽ നേരിട്ട് ഹാജരാകാൻ കഴിയാത്തവർക്ക് വീഡിയോ കോൺഫറൻസിംഗ് അല്ലെങ്കിൽ ടെലികോം വാട്സ്ആപ്പ് വീഡിയോ കോൾ വഴി പരാതികൾ പരിഹരിക്കാം. സന്തോഷത്തോടെ പഠിക്കാം എന്ന മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, പഠന സമ്മർദ്ദം കുറയ്ക്കുക, ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലാതല പരിപാടി ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്യും.

0: കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് സവിശേഷ തിരിച്ചറിയൽ കാർഡായ UDID വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല അദാലത്തുകൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തായി കേൾക്കാം ചിന്ന ചിന്ന ആസ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രുതി ശിവദാസ് ആലപിച്ച ഗാനം. ഗജാനൻ മിത്കേയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്തയുടെ സംഗീതം.

0: ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഒക്ടോബർ 1 മുതൽ 31 വരെ.
1: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
0: പൂക്കാട് കലാലയം, ചേമഞ്ചേരി. ഫോൺ 9446068788.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: സ്വർണം ഗ്രാമിന് 13,515 രൂപ, പവന് 1,08,120 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രിയ ഗീതം.
7: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയ ഗീതത്തിലേക്ക് അത്രമേൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. 0495 എന്ന കോഡ് നമ്പറിൽ, 2366174 എന്ന നമ്പറിൽ മറ്റൊരു നമ്പർ, 2366176. മൊബൈൽ നമ്പർ 9444444800. ഇന്നത്തെ പ്രിയ ഗീതം ആരംഭിക്കാം. ബെൻ ജോൺസൺ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേട്ടുകൊണ്ട് കൈതപ്രത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നും സോജ.

0: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷനേരം കൊണ്ട് കണ്ടെത്താൻ
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.
0: പ്രിയ ഗീതം.
2: ഗോവിന്ദപുരത്ത് നിന്നും മുകുന്ദൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം പ്രിയ ഗീതത്തിൽ. അടുത്തതായി ഐ എം ഗെയിം എന്ന ചിത്രത്തിനുവേണ്ടി അർമാൻ മാലിക് ആലപിച്ചത്. ഷർഫുവിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്, സത്യമറിയാം, സുരക്ഷിതരാകാം. പ്രിയ ഗീതം.
2: പ്രിയ ഗീതമാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗീതത്തിൽ അടുത്തതായി കേൾക്കാം തലശ്ശേരിയിൽ നിന്നും പ്രീതി ആവശ്യപ്പെട്ട ഗാനം. രാവണ പ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65-ലധികം തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.

0: പ്രിയ ഗീതം.
1: കാവുംപുറത്ത് നിന്നും രമേശൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം പ്രിയ ഗീതത്തിൽ. അടുത്തതായി കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും മോഹൻലാലും ചേർന്ന് ആലപിച്ചത്. കാവാലം നാരായണ പണിക്കരുടെ തൂലികയിൽ വിരിഞ്ഞ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നു MG രാധാകൃഷ്ണൻ.

0: പ്രിയ ഗീതം.
1: ഇന്നത്തെ പ്രിയ ഗീതത്തിലെ അവസാന ഗാനം ആസ്വദിക്കാം. തൃശൂർ കുന്നംകുളത്തു നിന്നും ലച്ചു ആവശ്യപ്പെടുന്ന ഗാനം. ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചിത്രത്തിനുവേണ്ടി

0: ഇന്നത്തെ പ്രിയഗീതം ഇവിടെ അവസാനിക്കുന്നു. പ്രിയഗീതത്തിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച എല്ലാവർക്കും ആകാശവാണിയുടെ സ്നേഹം അറിയിക്കുന്നു. ഇതുവരെ ഈ പ്രക്ഷേപണത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുബി ബേബി, കൂടെ സരിതാപി.
1: പ്രിയഗീതം.

FM പ്രധാന വാർത്തകൾ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ.

അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയായി മാറ്റുന്നതിന് കലാം അസാധാരണ ശാസ്ത്ര വൈഭവം പ്രകടിപ്പിച്ചെന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുമുഖ സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അബുദാബിയിൽ റൈസീന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് 2014 350 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 250,000+ ഇതിൽ 60% രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലാണെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12 ദേശീയതല പ്രദർശനത്തിൽ യുവശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇടുക്കി ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ കർഷകരും നാട്ടുകാരും കെട്ടിയ സംരക്ഷണ വേലികളും ഭിത്തികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കെ യു ജനീഷ് കുമാറാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് ലോക ബഹിരാകാശ വാരാഘോഷത്തിന് സമാപനമായി. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലെ VSSC, ലിക്വിഡ് പ്രൊപ്പൻഷ്യൽ സിസ്റ്റം സെന്റർ, ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റോക്കറ്റ് റവല്യൂഷൻ എന്ന പ്രമേയത്തിലാണ് വാരാഘോഷം സംഘടിപ്പിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ RB കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ മാരാരിക്കുളം കളത്തട്ടിന് സമീപം ദേശീയപാതയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് യുവാവ് മരിച്ചു. പത്തനംതിട്ട സ്വദേശി ആദിൽ സജീവാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യമായി സ്ഥാപിച്ച കേബിളുകളും ടെലിഫോൺ ഇന്റർനെറ്റ് വയറുകളും നീക്കം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. കേബിളുകൾ നീക്കം ചെയ്യാത്ത പക്ഷം നഗരസഭ നേരിട്ട് നീക്കം ചെയ്യാനും സേവനദാതാക്കളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും തീരുമാനിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഇന്ന് ഈ പ്രക്ഷേപണത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ അഞ്ജന.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഇപ്പോൾ മുതൽ 9400024440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കൂ. ആദ്യഗാനം ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. രചന ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ.

0: വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും പുനരധിവാസ പരിശീലനത്തിന്റെ ഭാഗമായി കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നോളജ് സെന്റർ മുഖേന നടത്തുന്ന 3 മാസത്തെ ഫയർ സേഫ്റ്റി ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0495-230-1772. മറ്റൊരു നമ്പർ 0495-277-1881.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: സിപ്പുക്കുൾ മുത്ത് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ജാനകിയും പാടിയത് കേൾക്കാനായി കാത്തിരിക്കുന്നു പ്രവീഷ് പാവങ്ങാട്.

0: വൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഈ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ട്രെയിനികളെ 6 മാസത്തേക്ക് താൽക്കാലികമായി നിയമിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിൽ 3 വർഷ ഡിപ്ലോമ, BTech, MTech, MCA എന്നിവയാണ് യോഗ്യത. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നിവയിലെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 18 മുതൽ 35 വയസ്സുവരെ. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ സഹിതം നാളെ രാവിലെ 10 മണിക്ക് തരിയൂർ ജില്ലാ പരിശീലന കേന്ദ്രത്തിൽ അഭിമുഖത്തിന് എത്തണം.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
5: ഇളയനില
4: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നരൻ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, ദീപക് ദേവിൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു മായനാട് നിന്നും അമൃത.

0: കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി മുഖേന നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ മുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് 2026-27 പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സംവരണേതര സമുദായങ്ങളിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ബിരുദം, ബിരുദാനന്തര ബിരുദം, CA, CMA, CS ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദ ബിരുദാനന്തര ബിരുദ പഠനം, ഗവേഷണ വിദ്യാർത്ഥികൾക്കുമുള്ള PhD സ്കോളർഷിപ്പുകളിലാണ് ഇതിലൂടെ ലഭ്യമാകുക. ഇതോടൊപ്പം വിവിധ മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനുള്ള വിദ്യാഭ്യാസ മുന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് പദ്ധതിയിലേക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾക്കുമായി www.kswcfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 7 ആണ്.
1: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബ് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: 2,290 രൂപ മുതൽ 3 ജാർ മിക്സികളും 1,990 രൂപ മുതൽ BLDC ഫാനുകളും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി
3: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. ഒ എൻ വിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു റഹ്മത്ത് കോഡൂർ.

0: കരുത്തായി കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: വെൽക്കം ടു കൊടൈക്കനാൽ. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ, രാജാമണിയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഫറൂഖ് പരുത്തിപ്പാറയിൽ നിന്നും ബാവ ലത്തീഫ് ദേവദാസൻ.

0: ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഒക്ടോബറിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സുകളുടെ കാലാവധി 6 മാസം മുതൽ 2 വർഷം വരെ. ഫോൺ നമ്പർ 799-4449-1. ₹19,990
1: മുതൽ ചിമ്മിനി ഹോപ്പ് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ₹2,290 മുതൽ 3 ജാർ മിക്സികളും ₹1,990 മുതൽ BLDC ഫാനുകളും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മിക്സുകളും 1990 രൂപ മുതൽ BLDC ഫാനുകളും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: പത്ത് കൽപ്പനകൾ ഈ ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. രചന റോയ് പുരമഠം, സംഗീതം മിഥുൻ ഈശ്വർ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു സൽമ ജമാലുദ്ദീൻ, ഇടയക്കുന്നം.

0: കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ ഉന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് 2026-27 വിദ്യാഭ്യാസ ഉന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമാണ് അവസരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം, കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷകൾ CUET, സിവിൽ സർവീസ്, ബാങ്ക്, SCSC, PSC, UPSC കൂടാതെ നെറ്റ്, സെറ്റ്, കേടെറ്റ്, സിടെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് www.kswcfc.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 7.
1: സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം 3-ാം പക്കം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സുനില CK, കരുവാരക്കുണ്ട്, ഇരിങ്ങാട്ടിരി.

0: पीसीपीएनडीटी कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वालों को 3 से 5 साल तक की कैद और जुर्माने की सजा है। स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी।
1: युवर चॉइस श्रोताकൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഗജനി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ശ്രീരാം പാർത്ഥസാരഥിയും ബോംബെ ജയശ്രീയും. രചന എൻ എ മുത്തുകുമാർ, സംഗീതം ഹാരിസ് ജയരാജ്. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കോവൂരിൽ നിന്നും ശിവാനി.

ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ട്രെയിനി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 4 ഒഴിവുകളാണുള്ളത്. പ്രതിമാസ വേതനം 10,000 രൂപ. 6 മാസമാണ് നിയമന കാലാവധി. സേവനം തൃപ്തികരമെങ്കിൽ കാലാവധി നീട്ടി നൽകും. സർക്കാർ അംഗീകൃത IT, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ BTech, MTech, MCA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ എന്നിവയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 18-35. താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 24 വൈകിട്ട് 5 PM ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രിന്റൌട്ടും അസൽ സർട്ടിഫിക്കറ്റുകളും

പകർപ്പുകളുമായി. ഒക്ടോബർ 26 മലപ്പുറം ആരോഗ്യ കേരളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് എത്തണം. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 10:30 മുതൽ 12:30 വരെ. ഫോൺ നമ്പർ 9745799946. യുവർ ചോയ്സിലെ അവസാന ഗാനം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയതാണ്. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കൊമ്മേരിയിൽ നിന്നും സിമി.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ വ്യാപാര ചർച്ചകൾക്ക് വേഗം കൈവന്നതായി കാനഡ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധു. കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം തന്നെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു. വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. CPIMലെ KU ജനീഷ് കുമാറാണ് നോട്ടീസ് നൽകിയത്. ഇടുക്കി ചിന്നക്കനാലിൽ 3 പേർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മദ്രസകൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്കാണ് അവധി.

അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. ആലപ്പുഴയിൽ എ സി റോഡിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്ക്. മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ രാവിലെയായിരുന്നു അപകടം. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്ന് റെയിൽവേ. എം ജി ആർ ചെന്നൈ സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,720 രൂപയായി. ഗ്രാമിന് 13,515 രൂപ. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ഷോപ്പിക്ക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഗാഡ്ജറ്റുകളുടെ വൻ ശേഖരം കണ്ണങ്കണ്ടിയിൽ, ഒപ്പം വമ്പൻ ഓഫറുകളും.
1: 39,900 രൂപ മുതൽ ലാപ്ടോപ്പുകൾ 15,000 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഐഫോൺ, സാംസങ്, ഒപ്പോ, വിവോ തുടങ്ങി സ്മാർട്ട് ഫോണുകൾ ഓൺലൈനേക്കാളും വിലക്കുറവിൽ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ വൻ ശേഖരം കണ്ണങ്കണ്ടിയിൽ, ഒപ്പം വമ്പൻ ഓഫറുകളും.
1: 39,900 രൂപ മുതൽ ലാപ്ടോപ്പുകൾ 15,000 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഐഫോൺ, സാംസങ്, ഒപ്പോ, വിവോ തുടങ്ങി സ്മാർട്ട് ഫോണുകൾ ഓൺലൈനേക്കാളും വിലക്കുറവിൽ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
3: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: കണ്ണങ്കണ്ടിയിൽ നിന്നും വാട്ടർ പ്യൂരിഫയർ, വാക്യൂം ക്ലീനർ, വാട്ടർ ഹീറ്റർ, 750 വാട്ട്സ് 3-ജാർ മിക്സി ഇവയിൽ ഏതും 2,990 രൂപയ്ക്ക് സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 686 കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 10 കൊണ്ട് 38,000 കോടി രൂപയിലധികമായി അദ്ദേഹം വ്യക്തമാക്കി. വിവിധതരം വെടിക്കോ

വകുപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യ 90% സ്വയം പര്യാപ്തത കൈവരിച്ചതായി അദ്ദേഹം അറിയിച്ചു. കരസേനയുടെ 175 തരം വെടിക്കോപ്പുകളിൽ 159 എണ്ണവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇടുക്കി ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ കർഷകരും നാട്ടുകാരും കെട്ടിയ സംരക്ഷണവേലികളും ഭിത്തികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റിയതിലെ ആശങ്ക സഭാ നടപടി നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് CPIMലെ KU ജനീഷ് കുമാറാണ് നോട്ടീസ് നൽകിയത്. ജനവാസ മേഖലകളിലാണ് സംരക്ഷണവേലി ജനങ്ങൾ കെട്ടിയതെന്നും റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന് എന്താണ് കാര്യമെന്നും ജനീഷ് കുമാർ ചോദിച്ചു. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ വനംവകുപ്പ് തടസ്സം നീക്കിക്കൊടുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് കാണാതിരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിചിത്രമായ വാദഗതികളാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത ഏതൊക്കെയാണെന്ന് ഗവൺമെന്റ് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടോ എന്നും വേലി പൊളിക്കുന്നതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്യപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇടുക്കി ചിന്നക്കനാലിൽ 3 പേർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്ന് ആരോപിച്ച മന്ത്രി വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ശേഷിക്കുന്നവയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും റവന്യൂ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദം നൽകണമെന്നാണ് ഗവൺമെന്റിന്റെ നിലപാടെന്നും VD സതീശൻ വ്യക്തമാക്കി. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ഗതാഗത നിയന്ത്രണങ്ങളുടെയും ഭാഗമായി നാളെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ അങ്കണവാടികൾ, മദ്രസകൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലൻഡ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വരാത്തോൺ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് ഡോക്ടർ APJ അബ്ദുൽ കലാം അസാധാരണ ശാസ്ത്ര വൈഭവം പ്രകടിപ്പിച്ചെന്നും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരുത്തലുകൾ വരുത്താനും സംസ്ഥാനത്ത് പ്രത്യേക യജ്ഞം തുടങ്ങി. ഈ മാസം 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ഭൂരേഖകൾ ഡിജിറ്റൽ സർവേയിലൂടെ ലാൻഡ് ID കാർഡിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച പാരമ്പര്യ നെൽവിത്ത് കർഷകൻ ചെറുവയൽ രാമന്റെ ഭൌതികദേഹം കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് A ബദറുദ്ദീനാണ് വിധി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ മാസം 18 മുതൽ ടോമിൻ തച്ചങ്കരി ജയിലിലാണ്. കേസിൽ കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കണ്ണൂർ

കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അപ്പീൽ ഹർജിക്ക് ഹൈക്കോടതി അനുമതി നിഷേധിച്ചു. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികൾ ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് ജസ്റ്റിസുമാരായ കെ നടരാജൻ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അറിയിച്ചു. ജർമ്മനിയിലെ ബോഹുമിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളി യുവതി അഞ്ജലി ഷീല ജോയിയുടേതുൾപ്പെടെ 3 മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതടക്കം നടപടികൾ ആരംഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. അഞ്ജലിയുടെ അമ്മാവനുമായി മന്ത്രി ഫോണിൽ

0: എമ്മക്കാട് സ്വദേശിനി അഞ്ജലി ഷീല ജോയ്, കാലടി സ്വദേശിനി സ്വിൻ ജോണി, ഇടുക്കി കട്ടപ്പന സ്വദേശി നോവ സാബു എന്നിവരാണ് മരിച്ചത്. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങി ട്രെയിൻ മാർഗം നാളെ രാവിലെ ദേവികയുടെ വീട്ടിലെത്തിക്കും. ഇരിക്കൂർ MLA സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ ചിതാഭസ്മം വീട്ടുകാർക്ക് കൈമാറും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹന അപകട കേസിൽ പ്രതി സുഹേൽ സജീവുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. രാവിലെയാണ് സുരക്ഷാ സന്നാഹങ്ങളോടെ തെളിവെടുപ്പ് തുടങ്ങിയത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹേലിന്റെ കസ്റ്റഡി കാലാവധി. വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. MGR ചെന്നൈ സെൻട്രൽ, കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ നോർത്ത് BRCയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായ ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഇന്ന് കണ്ണൂർ പോലീസ് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾ സംഘടിപ്പിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ഉത്തരമേഖലാ കലോത്സവം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 2500 പേർ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 10 വേദികളിലായി 93 ഇനങ്ങളിലെ കലോത്സവം നാളെ രാവിലെ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 വരെയാണ് കലോത്സവം. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ നോർത്ത് BRCയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായ ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: നിങ്ങൾക്കിപ്പോൾ കണ്ണങ്കണ്ടയിൽ നിന്നും വാട്ടർ പ്യൂരിഫയർ, വാക്യൂം ക്ലീനർ, വാട്ടർ ഹീറ്റർ, 750 watts 3-jar മിക്സി ഇവയിലേതും 2,990 രൂപയ്ക്ക് സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
4: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. ബാങ്കോക്കിലെ വാർഷിക യോഗങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ഓഫ് ദി എക്സ്ചക്കർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. നിർണായക ധാതുക്കൾ, ഗ്രീൻ ടെക്, നഗരമേഖല പങ്കാളിത്തങ്ങൾ എന്നിവയിൽ UKയുമായി സഹകരണം ഇന്ത്യ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ അദ്ദേഹത്തെ അറിയിച്ചു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ശേഷിക്കുന്നവയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗവൺമെന്റ് കാണാതിരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ വിചിത്രമായ വാദഗതികളാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അപ്പീൽ ഹർജിക്ക് ഹൈക്കോടതി അനുമതി നിഷേധിച്ചു. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികൾ ഹൈക്കോടതി തള്ളി. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിൽ പ്രതി സുഹൈൽ സജീവുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. രാവിലെയാണ് സുരക്ഷാ സന്നാഹങ്ങളോടെ തെളിവെടുപ്പ് തുടങ്ങിയത്. 3 ദിവസത്തെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ ആരംഭിക്കും. രാവിലെ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. കലൂരിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 30 കിലോയിലധികം കഞ്ചാവ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. സംഭവത്തിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുൾ ഹായി മുല്ലയെയാണ് പിടികൂടിയത്. കണ്ണൂർ പഴയങ്ങാടി KSTP റോഡിൽ എരിപുരത്ത് നിർത്തിയിട്ട ബസ്സിന് പിറകിൽ ടാങ്കർ ലോറി ഇടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. കണ്ണൂർ ഭാഗത്തുനിന്നും വന്ന

ഗാനോത്സവം. നമസ്കാരം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ സമയമാണിത്. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. 9400224440 ഇതാണ് നമ്മുടെ നമ്പർ. ഹായ് ഇടേണ്ട നമ്പർ ഇതാണ്, 9400224440. ഈ നമ്പറിലേക്ക് ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. അൻവർ എന്ന ചിത്രത്തിലെ പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. ശ്രേയ ഘോഷാൽ, നവീൻ അയ്യർ ഇവർ നയിച്ച പാട്ടാണ്. റഫീഖ് അഹമ്മദിൻ്റെ രചനാസംഗീതം, ഗോപി സുന്ദർ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സർ.
0: ആ, ഇത് സന്ദീത അല്ലേ? സന്ദീത വേണുഗോപാൽ,
1: ബേപ്പൂര്.
0: സന്ദീതയുടെ പേര് കൃത്യമായിട്ട് പറയാൻ ആൾക്കാർ കുറച്ച് തെറ്റിച്ചൊക്കെ സംഗീത എന്നും പലതും പറയാറുണ്ടാവുമല്ലോ അല്ലേ? പാട്ടൊക്കെ കിട്ടാൻ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല
1: തോന്നുന്നു
0: അല്ലേ? ഈ അടുത്താണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ, വന്ദനത്തിലെ പാട്ടാ അല്ലേ? ഓക്കെ. വീട്ടിൽ നിന്നാണോ അതോ ജോലി സ്ഥലത്തുനിന്നാണോ? അവിടെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകണം അല്ലേ? ഓക്കെ ഓക്കെ.
1: ക്ലിനിക്കുള്ള എല്ലാരോടും ഞാൻ പറയാറുണ്ട്, ഞാൻ വിളിക്കാറുണ്ട്, കിട്ടാറുണ്ട് എന്നൊക്കെ.
0: ഓക്കെ.
1: അപ്പൊ അവരെല്ലാരും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് സാർ.
0: ഓ, തീർച്ചയായും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അവരോട് പറയും.
1: സംസാരിക്കാൻ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകത.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കുന്ന ഒരു വേളയാണല്ലോ ഇത്.
1: കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോ വന്നപ്പോ ഞാൻ
0: പറഞ്ഞിരുന്നു
1: മോ സംസാരിക്കണം, ഒരു പാട്ടൊക്കെ പാട്ട് കൊടുക്കണം.
0: ഇന്നിപ്പൊ വീട്ടിലില്ല അല്ലേ?
1: ഇല്ല, ഇനിയിപ്പൊ ലക്ഷ്മിയുടെ നോൽമ്പാകുമ്പം
0: വരും. മോനോട് ഞങ്ങളെ സ്നേഹാന്വേഷം അറിയിക്കൂ
1: കേട്ടോ.
0: നമുക്ക് പാട്ട് കേട്ടല്ലോ.
1: ഓക്കെ
0: സന്ദീത. ഓക്കെ ബൈ.

0: ഹലോ, നമസ്കാരം ജിൻസി.
1: ഹലോ.
0: ആ ഹലോ ജിൻസി, സ്വാഗതം പരിപാടിയിലേക്ക്, സ്വാഗതം.
1: കുറേയായി ഞാൻ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.
0: അതെ, ഇപ്പൊ നമുക്ക്
1: ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
0: ഓക്കെ, ജിൻസിയുടെ സ്ഥലം എവിടെയാ? തറമലങ്ങാടി അല്ലേ?
1: തറമലങ്ങാടി, കാരയാട്.
0: കാരയാട്. ഓക്കെ, എന്തൊക്കെയാണ് ജിൻസിയുടെ വിശേഷങ്ങൾ? ജിൻസി കുറെ കാലമായി നമ്മളോട് എന്തോ പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലോ.
1: ഒന്നുമില്ല, രാവിലെ ഇവിടെ റേഡിയോ ഒക്കെ തുറന്നു വെക്കും. പിന്നെ മക്കളുണ്ട്, രണ്ട് പെൺകുട്ടികളാണ്.
0: ഓക്കെ,
1: ഒരാള് മൂന്നാം ക്ലാസ്സില്, രണ്ടാം മുത്തയാള് ഏഴാം ക്ലാസ്സില്.
0: അപ്പൊ കുട്ടികൾക്ക് അവർക്ക് റേഡിയോയിലൊക്കെ, അവര് റേഡിയോയിൽ പോകുന്ന പരിപാടികളൊക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുണ്ടോ?
1: ഓ, രാവിലെ ഇപ്പൊ ഞാൻ എണീക്കുമ്പോ അവിടെ തുറന്നു വെക്കും.
0: ആ, അപ്പൊ കുട്ടികൾക്ക് അതൊരു,
1: എല്ലാരും കേക്കും, ഹസ്ബൻഡ്
0: നല്ല കാര്യം
1: കേക്കും.
0: എന്തായാലും ഈ ചെറിയ, പ്രത്യേകിച്ച് പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഒന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ശ്രദ്ധയോടു കൂടി കേട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ക്വാളിറ്റി എങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി സമയം പ്രത്യേകിച്ച് കളയേണ്ടതില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പല ഇൻഫർമേഷനും പല എന്റർടൈൻമെന്റ് ഒരു ഭാഗത്തു കൂടി നടക്കും. ഓക്കെ, ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ഒരു ഫാമിലി ആണോ?
1: ഓ, ഞാൻ കേൾക്കാറുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ, ഒരു ഒരു വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ ഞാൻ റേഡിയോ വാങ്ങിയിട്ട്. ആകാശവാണി ഇങ്ങനെ തുറന്നു വെക്കും,
0: അത്
1: തന്നെയാണ്. അത് പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് വരുമ്പോഴും അതിങ്ങനെ
0: നല്ല കാര്യം. പ്രത്യേകിച്ച് ന്യൂസ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു പൊതുവിവരങ്ങൾ ഉണ്ടാവാന്, വാക്കുകൾ, ഉച്ചാരണം, എന്താണ് നടക്കുന്നതെന്നൊക്കെ നമ്മളിതൊന്നും പിടിച്ചിരുത്തി കേൾപ്പിച്ചില്ലെങ്കിലും ഒരു പാസീവ് ലിസണിങ് എന്ന് പറയില്ലേ, ആ ലിസണിങ്ങിലൂടെ തന്നെ ഒരു ലാംഗ്വേജ് സ്കില്ലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും, യാതൊരു സംശയമില്ല. ഭാഷ പ്രയോഗ രീതികളൊക്കെ നമ്മളറിയാതെ എങ്ങനെ സ്വായത്തായി കിട്ടുമല്ലോ. നല്ല കാര്യം, എന്തായാലും ഇൻസിയുടെ എഫേർട്ട് നന്നായി വരട്ടെ.
1: സമയത്ത് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിട്ടൊക്കെ,
0: ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ അവസരമായത്. പലരും ഇതുപോലെ പറയും, ഫോണിൽ വിളിച്ച് പറയാറുണ്ട്, വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ ഒരു അവസരമായത് ഇങ്ങനെ പ്രോഗ്രാമിന്റെ ഒരു പാറ്റേൺ മാറിയത് കൊണ്ടാന്നൊക്കെ. ഓക്കെ, അപ്പൊ മക്കള് വരുമ്പോ, ഓ താങ്ക് യു ജിൻസി കാത്തിരുന്നതിലും ഇതുപോലെ വിളിക്കാൻ വേണ്ടി കുറച്ച് പ്രയത്നിച്ചതിലും. മക്കളൊക്കെ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ കേട്ടോ. ഹസ്ബൻഡ് ഹസ്ബൻഡിനോടും പറയൂ. ഓക്കെ, വേണ്ട പാട്ട് ഉസ്താദിലെ നാടോടി പൂത്തിങ്കൾ, പൂന്തിങ്കൾ. ഓക്കെ, കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ, ബൈ.

0: ഹലോ, നമസ്കാരം ജോഹർ.
1: ആ യെസ് നമസ്കാരം.
0: മട്ടാഞ്ചേരിക്കാര് കോഴിക്കോട്ട് വന്നിരിക്കുകയാണ്.
1: അതെ, ഞാൻ മിക്കപ്പോഴും കോഴിക്കോട് നിങ്ങൾ ഇതൊക്കെ കേൾക്കാറുണ്ട് ഉച്ചക്ക്.
0: അതെയാ?
1: ഒരു
0: കൊച്ചിയിൽ രണ്ട് നിലയങ്ങൾ ഉണ്ടായിട്ടും ജോഹർ കോഴിക്കോട് 103.6 റിയൽ എഫ് എമ്മിലേക്ക് ഇടയ്ക്ക് തിരിച്ചു വയ്ക്കും.
1: ഇടയ്ക്ക് തിരിച്ചു വയ്ക്കാറുണ്ട്. അതെ അതെ അതെ.
0: ഓക്കെ, സന്തോഷം. എന്തായാലും കൊച്ചിക്കാരെ കോഴിക്കോട്ടുകാർ
1: കുറച്ചുകൂടി സൗകര്യമാണ്, കുറച്ചുകൂടി ഹായി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു
0: ഓക്കെ ഓക്കെ
1: പരിഗണന.
0: അതെ, തീർച്ചയായും. നമ്മളെന്താ വെച്ചാൽ ഇപ്പം നേരത്തെ കേട്ട പോലെ ഒരുപാട് തവണ ശ്രമിച്ച് കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്, അവരെ ഒന്ന് കണക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട്.
1: ഓ, വളരെ സന്തോഷം. അത്
0: ഓക്കെ.
1: എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ സൗകര്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്.
0: ആ ഹാ ഹാ നിങ്ങളുടെ അവിടെ എന്തെങ്കിലും എൻഗേജ് സ്വന്തമായിട്ടുള്ള ബിസിനസ് എന്തെങ്കിലും ആണോ?
1: ആ, ഞാനൊരു സലൂൺ ബാർബർ ഷോപ്പ് അവിടെ തന്നെ.
0: ഓക്കെ, അവിടെ തന്നെ മട്ടാഞ്ചേരിയിലെ?
1: ആ, നമ്മുടെ മട്ടാഞ്ചേരി, പ്രോപ്പർ മട്ടാഞ്ചേരി തന്നെ.
0: ആ ഹാ ഹാ ഹോ ഓക്കെ. നമ്മുടെ എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ പോലെ പരിചിതം കോഴിക്കോട്ടെ ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ കൊച്ചിയിലെ ജീവിതം മട്ടാഞ്ചേരിയിലൂടെയൊക്കെ എല്ലാവർക്കും കേരളത്തിൽ മൊത്തം പരിചിതമാണ് പല രൂപത്തിൽ, ചിത്രങ്ങളിലും അതിലൊക്കെ വന്നിട്ടൊക്കെ.
1: കായിസിന്റെ ഹോട്ടൽ, പഴയ ബിരിയാണി കട,
0: അതെ അതെ,
1: ഇത് ഫേമസ് ആണ്. പിന്നെ എന്റെ ഒരു സഹോദരൻ അത്യാവശ്യം പാട്ട് പാടുമായിരുന്നു. പുള്ളിക്കാരി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല.
0: എന്താ പേര്?
1: ആസാദ് എന്നാണ് പറയുന്നത്.
0: അതെ, ആസാദ് ഭായിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഇവിടെ ഒരു ലൈവ് പ്രോഗ്രാമിലെ കൊച്ചിൻ ആസാദിനെ ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ ഒരു ദിൽസേ ദിൽ തക് പ്രോഗ്രാമിന്റെ സ്റ്റേജ് ഷോന് ആകാശവാണിക്ക് വേണ്ടി വന്ന് പാടി ചെയ്തിട്ടുണ്ട്. ഗംഭീരമായി ഇവിടെ ഇളക്കി മറിച്ച ഗായകനാണ് താങ്കളുടെ സഹോദരൻ. ഞങ്ങൾക്കറിയാം, പേഴ്സണലി ഇവിടെ വന്നിട്ട് പരിചയമുണ്ട്. അതെ, എനിക്കറിയാം. ഞാനത് പിന്നീട് ആ വാർത്ത വായിക്കേണ്ടായി പത്രത്തിൽ. ഇങ്ങനെ ഒരു പെട്ടെന്ന് വകാരത്തിലുണ്ടായ ഒരു വേർപാടാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതെ അല്ലേ? ആ ഹാ ഹാ റഫിയുടെ ഒരു മറ്റേ പാട്ടുകളൊക്കെ അത്രയും തന്മയത്വത്തോടു കൂടി പാടുന്ന ഒരു അപാര സ്കില്ലുള്ള
1: മനുഷ്യനാണ്.
0: അദ്ദേഹത്തെ ഓർക്കാൻ ഒരു അവസരമായി ജോഹർ വിളിച്ചോണ്ട്.
1: ഇവിടെ ഈ കോഴിക്കോട്ടുള്ളവരെ പോലെ തന്നെ മട്ടാഞ്ചേരിക്കാരും ഭയങ്കര ആസ്വാദകരാണ്.
0: അതെ, എനിക്കറിയാം. നമ്മുടെ ഭായി മെഹബൂബ് ഭായിയുടെ ഒക്കെ ലോകമല്ലേ? അപ്പോ ഓക്കെ, എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം കേട്ടോ.
1: സന്തോഷമാണ്.
0: ജോഹർ ആവശ്യപ്പെടുന്ന ഒരു റയർ സോങ് ആണല്ലോ അല്ലേ?
1: അതെ അതെ,
0: നമ്മളെ ഈ അടുത്തൊന്നും പ്രക്ഷേപണം ചെയ്തിട്ടില്ല തോന്നുന്നു എനിക്ക്.
1: നല്ല പാട്ടാണ്
0: വെളിച്ചമകലെ.
1: ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് ആസാദ് ഈ പാട്ട് പാടിയിട്ട് ഇതിന്റെ ഒരു പിന്നെ ഒരു വരിയുണ്ട് ഇതിന്റെ അനുപല്ലവില്. കോടക്കാർ മുകിലിൽ, കോടക്കാർ മുകിലിൻ മാനത്തു കന്നിവിണ്ണി കൊടിയിൽ നിന്നോ, ആ ഒരു ഇരിപ്പില്ലേ, അതിന്റെ ആസാദ് കിട്ടുമല്ലോ. അത് പ്രത്യേകം അത് പാടുമ്പോ അവിടെ എത്തുന്ന ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആ ഒരു ഓർമ്മ വന്നു. അങ്ങനെ
0: എന്തായാലും നല്ല കാര്യം, നമ്മളെ അദ്ദേഹത്തെ ഓർക്കാനൊരു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു ഗാനത്തിലൂടെ തന്നെ ആവുന്നത് സന്തോഷം.
1: ഓ, നിങ്ങൾ അതിനുള്ള ഒരു സൗകര്യം.

0: ഞങ്ങളാണ് അതില് താങ്കളെ പോലെയുള്ള ആൾക്കാര് പരിശ്രമിക്കുന്നോണ്ടാണല്ലോ ഇതൊക്കെ ഈ സൗകര്യങ്ങൾ ഉണ്ടാവുന്നത്. താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു,
0: കേൾക്കാം കേട്ടോ. ഓക്കെ
1: ഓക്കെ, ശരി,
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഹലോ, ഇതാരാ? അശ്വതി അല്ലേ?
1: എന്റെ പേര് അശ്വതി.
0: ആ
1: വിളിക്കുന്നത് നടുവണ്ണൂർ നിന്നാണേ.
0: ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് അശ്വതി വിശേഷങ്ങൾ?
1: ആകാശവാണി സ്ഥിരം കേൾക്കാറുണ്ട്.
0: ഓക്കെ.
1: സാറിന്റെ സൗണ്ട് എപ്പോഴും കേട്ടോണ്ടേ ഇരിക്കാറുണ്ട്, അതുകൊണ്ട്
0: ആ
1: ഒരു വളരെ പരിചയം തോന്നുന്നു.
0: അതെ, ഞാൻ ഈ ആകാശവാണിക്കാർക്ക് ഒരു ഗുണമുണ്ട്. എന്താ പറയുക, ദിവസം ഇങ്ങനെ ഇതിങ്ങനെ വീട്ടിലിങ്ങനെ മുഴങ്ങി മുഴങ്ങി നിൽക്കുമ്പോഴേ, ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ പലരും ആകാശവാണിക്കാരെ കരുതുന്നത് ഞങ്ങൾക്കറിയാം. അപ്പൊ
1: അതെ,
0: അതിന്റെ ഒരു
1: അമ്മ
0: സന്തോഷം.
1: സ്ഥിരമായിട്ട് രാവിലെ മുതല്
0: അതെയാ?
1: ഇത് ഓൺ ചെയ്ത് വെക്കാറുണ്ട്.
0: ആ അമ്മ
1: നമ്മളിങ്ങനെ,
0: അശ്വതിയുടെ വീട്ടിലാണോ ഉള്ളത് അതോ അമ്മ വീട്ടിലാ? വീട്ടിലാ.
1: അതായത് ഞാൻ ഹസ്ബൻഡ് വീട്ടിലാണ്,
0: മനസ്സിലായി.
1: ഹസ്ബൻഡ് അമ്മയാണ്. ആ
0: ഹസ്ബൻഡ്
1: അമ്മ
0: അമ്മയാ?
1: എപ്പോഴും രാവിലെ, ആ ഹസ്ബൻഡ് അമ്മ രാവിലെ മുതലേ ഇത് തുറന്നു വെക്കാറുണ്ട്, അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ഇത് കേട്ടോണ്ടേ നിൽക്കും.
0: അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് ബീന.
0: ബീന. ആ അമ്മ ഇന്ന് അവിടെ ഇല്ലേ?
1: ഓ, ഇവിടെ ഉണ്ട്
0: ഓക്കേ.
1: അമ്മ. ഇവിടെ ചെറിയ വാവയുണ്ട്, അപ്പോ വാവേന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്.
0: ആ മനസ്സിലായി. അപ്പൊ എന്തായാലും ഫുള്ളി എൻഗേജ്ഡ് ആണ്.
1: അതെ, എൻഗേജ്ഡ് ആണ്. ഇപ്പൊ കുഞ്ഞനും

0: ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്നു.
1: എത്രയായി കുട്ടിക്ക്?
0: 4 മാസം.
1: അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ,
0: ഓ 4 മാസമായിട്ടുള്ളൂ.
1: എന്തായാലും ഇപ്പൊ ഓരോ ശബ്ദവും ഓരോ ഭാവവും ഓരോ മുഖവും നിറവും ഒക്കെ നോക്കി പഠിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രായല്ലേ.
0: അതെ അതെ, സൗണ്ടുകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്.
1: അതെ, അപ്പൊ നമ്മളെ വിളി, നമ്മളെ ഈ ശബ്ദം ഇതൊക്കെയാണല്ലോ അവരായിട്ട് പെട്ടെന്ന് കണക്ട് ആവുക.
0: അതെ അതെ,
1: എന്താ
0: ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്.
1: എന്താ വിളിക്കുന്നത്? നിങ്ങളിങ്ങനെ ഇതുപോലെ നിങ്ങളുടെ വിശേഷങ്ങൾ. അതെ, ഇന്ന് രാവിലെ ഒരു കാർ മോഡൽ ഉണ്ട് അല്ലേ?
0: അതെ അതെ ഉണ്ട്. വെയിൽ അങ്ങോട്ട് ഉദിച്ചിട്ടില്ല.
1: ഹുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? രണ്ടുപേരും കൂടെ ആദ്യമേ മോൾ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ചെയ്തു
0: വെച്ചിട്ടുണ്ടാവും.
1: ഹസ്ബൻഡ് വരുവോ?
0: ഇല്ല, ഹസ്ബൻഡ് പോയതാണ്, മാഷാണ്.
1: വൈകിട്ട് ഇനിയിപ്പോ
0: സ്കൂളിലാണുള്ളത്. അതെ, വൈകിട്ടാ വരുന്നത്.
1: നമ്മള് ചോറും ചമ്മന്തിയൊക്കെ കൊടുത്തു
0: വിട്ടിട്ടുണ്ട് രാവിലെ.
1: സന്തോഷം. ഓക്കെ, വരുമ്പോ പറയൂ കേട്ടോ, ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ. അമ്മയോട് പ്രത്യേകം പറയൂ, അമ്മ കേൾക്കുന്നുണ്ടല്ലോ.
0: ഓ, അമ്മ കേൾക്കുന്നുണ്ട്, ഞാൻ ഇവിടെ പറയുന്നുണ്ട്.
1: സാന്ത്വനത്തിലെ ഉണ്ണിവാവോ അല്ലേ?
0: സാന്ത്വനത്തിലെ
1: ഉണ്ണിവാവോ ഇവാവോ. ഓക്കെ,
0: അതെ, ആയിക്കോട്ടെ, താങ്ക് യു.
1: ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹൈ ഇട്ടാൽ മതി. കുറേ പേർ ഇട്ടിട്ടുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. എന്നാലും ചിലർക്ക് നമ്പർ ഓർമ്മയുണ്ടാവില്ല. വാട്സപ്പ് നമ്പർ ഇതാണ്: 9400244040. ഇന്നിനി ഇടാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇട്ടാലും മതി. നമുക്ക് കഴിയുന്നത്ര പേരെ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഹലോ, നമസ്കാരം ബിജു.
1: അതെ അതെ സാർ.
0: ബിജു, രഞ്ജിത്ത്, സുധി. ചലപ്പുറത്തുകാരാണ്. ചലപ്പുറത്ത് നിന്ന് കൊറേ കൂയി കൂയി ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അതെയാ, ഈ കൂയിടൽ അടുത്താണ് തുടങ്ങിയത്. നിങ്ങളെ പ്രസ് നിങ്ങളുടെ പ്രസ്സാണ് അല്ലേ? ബിജുവിനോട് റേഞ്ച്, ചെറിയ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, കുറച്ചൊന്ന് മാറിക്കോ. ഓക്കെ. ഓക്കെ, ഇപ്പൊ പ്രസ്സിൽ വർക്ക് നടന്നോണ്ടിരിക്കാണോ? രഞ്ജിത്തും സുധീം ഒക്കെ അടുത്തടുത്തുള്ള ആൾക്കാരാണോ?
1: അതെ, ഞങ്ങൾക്ക് സുധി പ്രിന്റ്.
0: അധികം നമ്മുടെ ഓഫ്സെറ്റ് ആയതുകൊണ്ട് കുറെ വലിയ വർക്കുകളായിരിക്കും കൂടുതലും അല്ലേ? ഓക്കെ. എന്തായി ഊണിന്റെ കാര്യം? അവിടെ പ്രസ്സില് അറേഞ്ച്മെന്റ് ഉണ്ടോ അതോ കൊണ്ടുവരുമോ?
1: എന്തായാലും
0: കോഴിക്കോട് നിന്ന് പരിസരത്തൊക്കെയുള്ള ആൾക്കാരന്നെ. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ഞങ്ങൾ സ്നേഹാനേഷം അവരോടൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു, സന്തോഷം. നമുക്ക് പാട്ട് നമ്പർ 20 മദ്രാസ് മെയിലിലെ പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം
1: കൊടുക്കാം
0: കേട്ടോ. ഓക്കെ, ബൈ ബൈ.

0: നമസ്കാരം പ്രീത.
1: കോഴിക്കോട് കൊടുവള്ളിയാണിത്.
0: ഓക്കെ, എന്തൊക്കെയാണ് കൊടുവള്ളിക്കാരുടെ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. ഇപ്പൊ ചെറിയൊരു മഴയൊക്കെ പെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. മക്കളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരൂ,
0: റെഡി ആയിട്ട് അമ്മ കാത്തിരിക്കുകയാണ്.
1: കാത്തിരിക്കുകയാണ്.
0: മുതിർന്ന കുട്ടികളാ?
1: ആ, മോള് നേഴ്സാണ്, NER-ല്. അവർക്ക് മോർണിംഗ് ആയിരുന്നു, അപ്പോ ഉച്ചയാകുമ്പത്തേ വരൂ. മോൻ പഠിക്കുകയാണ്, ഹസ്ബൻഡ് പണിക്ക് പോയതാണ്.
0: അപ്പൊ എല്ലാം ഒരുക്കി കാത്തിരിക്കുന്നതിനിടയിൽ ഒരു ഹായ് ഇട്ടതാണ്. പാട്ട് കിട്ടിയാൽ സന്തോഷം.
1: ഞാന് എത്രയോ ആയി വിചാരിക്കുന്നേ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കാനല്ലാണ്ട് ഇട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ട് അപ്പൊ കിട്ടി, ഭയങ്കര സന്തോഷം.
0: മകള് പറയാറില്ലേ അമ്മയുടെ അടുത്ത് അമ്മ അങ്ങനെ വിചാരിച്ച പോലെ ചെയ്യണമെന്ന് പറയാറില്ലേ?
1: ഓ, പറയലുണ്ട്. അവർക്ക് ഒരു പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ അടുക്കളയിൽ അവിടെ ഇങ്ങനെ തുറന്നിരിക്കും രാവിലെ തന്നെ, അപ്പൊ എന്നെ ഇങ്ങനെ കേട്ടോണ്ട്
0: പോകും.
1: സുഖല്ലേ?
0: സന്തോഷായിരിക്കുന്നു.
1: മോൾക്ക് കല്യാണം ഉണ്ട് ജനുവരി 24-ന്.
0: എങ്ങോട്ടാ വിവാഹം കഴിക്കുന്നേ?
1: ചെറുവണ്ണൂര്, കോഴിക്കോട്.
0: ഇവിടെ തന്നെ അല്ലേ?
1: ഇവിടെ.
0: ദൂരെ ഇല്ലാത്തോണ്ട് പോയി വരാനൊക്കെ സൗകര്യമുണ്ട്. മോളോട് ഞങ്ങളെ ആശംസകൾ അറിയിക്കും. ആയി തന്നെ.
1: ഞാൻ ചെറുപ്പത്തിലേ കേക്കലുണ്ടായിരുന്നെ, പിന്നെ കൊറേ അങ്ങ് വിട്ടുപോയി. പിന്നെ ഇപ്പൊ കൊറച്ചായി ഒരു റേഡിയോ ഒക്കെ കിട്ടിയിട്ട് അങ്ങനെ കേട്ടിട്ട്.
0: അങ്ങനെ അതാണ് ഞങ്ങൾക്ക് പലപ്പോഴും ഇപ്പൊ ഇന്നിപ്പോ പ്രീതപ്പ രണ്ടാമത്തെ ആളാണ് ഇതുപോലെ കുറെ കാലത്തിന് ശേഷം വീണ്ടും പുതിയ റേഡിയോ വാങ്ങിച്ച് കേൾക്കുന്നു പറഞ്ഞേ.
1: ഞാന് ചെറുതായപ്പോ പറഞ്ഞാലൊരു പിന്നെ 4-5 വയസ്സൊക്കെ ഉള്ള സമയത്ത് ആ ടൈമിന് കേൾക്കുന്നതാ. അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ നല്ല ഓർമ്മയിൽ നിൽക്കുന്നതാണല്ലോ.
0: അതെ അതെ,
1: നേരിട്ട് കിട്ടിയപ്പോ ഭയങ്കര
0: സന്തോഷം. ഓക്കെ, എന്തായാലും ഞങ്ങൾ നമ്മൾ കുടുംബക്കാർ.
1: അതെ,
0: സന്തോഷം കേട്ടോ. അവരോടൊക്കെ പറയൂ, സ്നേഹാന്വേഷം എല്ലാരോടും പറയൂ.
1: ഓക്കെ,
0: നമുക്ക് മഴയത്ത് മുൻപേലെ പാട്ടല്ലേ വേണ്ടേ? എന്തിനു വേറെ ഒരു സൂര്യോദയം?
1: അതെ അതെ.
0: ഉണയൊക്കെ ഹസ്ബൻഡ് വരും? ഉണയൊക്കെ
1: ഓ വരും.
0: ഓക്കെ ശരി, റൈറ്റ് റൈറ്റ് റൈറ്റ്, എല്ലാവരോടും. എന്നാ ശരി, ഓക്കെ പ്രീത, ബൈ ബൈ ബൈ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം സാറേ.
0: അബ്ദുൽ നാസർ അല്ലേ?
1: അബ്ദുൽ നാസർ,
0: കൂട്ടിലങ്ങാടി.
1: കൂട്ടിലങ്ങാടി
0: എന്തൊക്കെയാണ്? കുറച്ച് കാലമായല്ലോ നമുക്ക് മെസ്സേജസ് ഇങ്ങനെ കാണുന്നത്, കണ്ടിട്ട് കുറച്ചായി. ഇപ്പോഴാണ് അതെ അതെ. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ തീരെ വിളിക്കാതിരിക്കുമ്പോൾ ഒരു ഐ ഇവരെന്തിങ്ങനെ ഒരു പറയും, ഇടയ്ക്കിടയ്ക്ക് അയക്കാൻ പറയും, വിളിക്കാം വിളിക്കാമെന്ന് പറയും, വിളിക്കുന്നില്ല എന്ന് തോന്നില്ലേ?
1: അതെ അതെ, തോന്നുന്നു.
0: ഇതിപ്പോൾ പലരെയും ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നമായി തോന്നുന്ന കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് അവർ ടൈപ്പ് ചെയ്യുന്നതും ഇങ്ങനെ ഓരോന്നൊക്കെ
1: ഉണ്ടാവും.
0: ഞങ്ങൾ ഇടയ്ക്ക് എന്തായാലും അവരൊക്കെ ഞങ്ങൾ തിരിച്ച് വിളിക്കും എപ്പോഴെങ്കിലും.
1: ആ അല്ല, ഈ പരിമിതമായ ചില ഈ സമയം കൊണ്ട് വിളിക്കേണ്ട എല്ലാവരെയും.
0: അതെ, അതുകൊണ്ടല്ല, നമ്മുടെ ടൈം ഇത്രയും സമയത്തിനുള്ളിലുള്ള ഒരു ചെറിയ പ്രായോഗിക പ്രശ്നമാണ്. അത് പോട്ടെ, ഞങ്ങൾ എന്തായാലും വിളിച്ചല്ലോ അല്ലേ, സന്തോഷം.
1: ആ വിളിച്ചു വിളിച്ചു വിളിച്ചു.
0: എന്താ അവിടെ, എന്താ അവിടെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ?
1: നാട്ടിലെ വിശേഷം സുഖം തന്നെയാണ്. പിന്നെ കാലാവസ്ഥയിലാണ് പ്രശ്നം, അതെ. മഴയൊന്നും ഇല്ലാതെ ചൂടാണ് അവസ്ഥ.
0: ഇന്ന് പലയിടത്തും ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നു എന്നിപ്പോ നമ്മുടെ നടുവനൂർ ഭാഗത്ത് വിളിച്ചപ്പോ നേരത്തെ അവരൊക്കെ പറയണ്ടായിരുന്നു,
1: പറഞ്ഞു അല്ലേ. ഇവിടെ ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല മഴ.
0: എല്ലാരും അതിനെ എല്ലാരുടെയും ഒരു ആശങ്ക തന്നെയാണ് പൊതുവെ.
1: അതെ അതെ.
0: ഓക്കെ, വേറെ എന്തെങ്കിലും കൃഷി അങ്ങനെയുള്ള സ്വന്തം ഏർപ്പാടുകളാണോ?
1: അല്ല, ഞാൻ ചെറിയൊരു കച്ചവടമാണ്. രാവിലെ തുറന്നാ പോയി റേഡിയോ തുറക്കും. അങ്ങനെയാണ്
0: കച്ചവടവും റേഡിയോ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.
1: മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-35 വർഷത്തെ പിന്നെ റേഡിയോ
0: ആയിട്ടുള്ള
1: വർഷത്തിലേറായിട്ടുണ്ടാവും.
0: അതെ അതെ, നല്ല ഒരു എല്ലാ പരിപാടികളെ കുറിച്ച് ഞാനിപ്പോ അങ്ങോട്ട് പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?
1: അറിയാം.
0: ഇടയ്ക്ക് മഞ്ചേരി FM വെക്കാറില്ലേ?
1: ആ FM വെക്കാറുണ്ട്. ജയമുണ്ടായിരുന്നു, ജയമുണ്ടായിരുന്ന കാലത്ത് അതുണ്ടായിരുന്നു. ജയമുണ്ടായിരുന്ന കാലത്ത് പല പരിപാടികളുണ്ടായിരുന്നല്ലോ.
0: അതെ അതെ അതെ,
1: ഈ ലക്ഷദ്വീപ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
0: ലക്ഷദ്വീപ് ഒരു കാലത്ത് ലക്ഷദ്വീപിനെ ആൾക്കാർക്ക് വേണ്ടി കോഴിക്കോട് നിലയാണ്, അവരുടെ മഹലില് വാർത്തകളൊക്കെ കേട്ട ഓർമ്മയില്ലേ?
1: പിന്നെ
0: 5:30 ആവുമ്പോ തുടങ്ങും അല്ലെ? 5:30 മുതൽ 6 വരെ മഹൽ പരിപാടികൾ, ആദ്യം വാർത്ത, പിന്നെ പരിപാടികൾ. പ്രത്യേക ഒരു സിഗ്നേച്ചർ
1: എപ്പം തുടങ്ങുമ്പോ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഒരു ചായ രണ്ട് കടി അങ്ങനെ ഒരു പരിപാടികൾ.
0: നമ്മുടെ കല്ലായി കടവത്തുണ്ടായിരുന്നു.
1: കല്ലായി കടവത്ത് പരിപാടികൾ, കുറെ പരിപാടികളൊക്കെ എടുത്തു പോയി.
0: ഓക്കെ, ഇടയ്ക്കൊക്കെ പുതിയത് വരുന്നുണ്ട്.

പഴയത് മാറിപ്പോകുന്നുണ്ട് അല്ലേ, ലോകത്തെ ലോകത്തിലുള്ള ലോകം പോലെ തന്നെ. ഇന്നലെ കണ്ടത് ഇന്നില്ല, ഇന്ന് കണ്ടത് നാളില്ല, എന്നാൽ പുതിയത് വേറെ പലതും ഉണ്ട്. ഓക്കെ, നമുക്ക് റാംജി റാവു സ്പീക്കിങ്ങിലെ 1000 കിനാക്കൾ അതല്ലേ വേണ്ടേ? കേൾപ്പിക്കാം കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു, താങ്ക് യു, കാത്തിരുന്നതിൽ പ്രത്യേകം നന്ദി. ഓക്കെ.

0: ഹലോ, നമസ്കാരം സിന്ധു.
1: ഹലോ
2: ഹലോ.
0: ആ സിന്ധു, നമസ്കാരം. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
2: ആ കേൾക്കുന്നുണ്ട്.
0: സിന്ധു എവിടെയാ? ചാത്തമംഗലോ?
2: ആ ചാത്തമംഗലം.
0: ചാത്തമംഗലം കൂഴക്കോട്?
2: കൂഴക്കോട്.
0: അതവിടെ ചാത്തമംഗലം അടുത്ത് തന്നെയാണോ?
2: ആ ചാത്തമംഗലത്ത് കുറച്ച് പോകാമതി.
0: ഓക്കെ ഓക്കെ. ആ റേഡിയോ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കുവോ?
2: ആ ആ.
0: ഓക്കെ, വേറെ എന്താ വിശേഷം?
2: നല്ല വിശേഷം.
0: പരിപാടിയുടെ കുറച്ച് ദിവസമായി തോന്നലേ, നമ്മളിങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് വിളിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷ എല്ലാ ദിവസവും ഉണ്ട്. രണ്ടു മണിയാകുമ്പോ പ്രതീക്ഷ നഷ്ടപ്പെടും. അവസാനത്തെ കോളർ വരുമ്പോ ഇനി നമ്മുടെ ഊഴം ഇല്ല എന്നായിരിക്കും അല്ലേ? അപ്പൊ ജോലി നാളാണോ അതോ വീട്ടിൽ തന്നെയാണോ?
2: ഞാൻ വീട്ടിലൊരു
0: അവിടെ വിളമ്പുന്നുണ്ടോ അതോ പുറത്ത് കൊടുത്തു വിടുകയാണോ? ഇന്നത്തെ ഏർപ്പാടൊക്കെ കഴിഞ്ഞു?
2: ഓ, ഇന്നത്തെ
0: ഉച്ചത്തെ ചോറാണോ?
2: അല്ല, അന്ന് ബിരിയാണിയാണ്.
0: ഓ ഹോ ഹോ ഹോ. അപ്പൊ ഓർഡർ വരും.
2: എന്റെ ഹസ്ബൻഡും ഏട്ടനും ഭാര്യയും.
0: ആ, നിങ്ങൾ നാലുപേരും കൂടിയാണ് ചെയ്യുന്നത് അല്ലേ?
2: അപ്പൊ
0: നിങ്ങളെ ഫാമിലി ടീമാണ്.
2: അതെ.
0: എല്ലാ തരം ഫുഡും ഉണ്ടാക്കില്ലേ?
2: ഓ, എല്ലാ തരം ഫുഡും.
0: റെഗുലറായിട്ട് ഇങ്ങനെ ഓർഡേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഉച്ചക്ക് ചോറ് കൊടുക്കുക അങ്ങനെയുള്ള സ്ഥിരം സംവിധാനം ഉണ്ടോ?
2: പുറത്തും പോയി ചെയ്യുന്നതിനെ കൊണ്ട് കല്യാണ വീട്ടിലും ഹോളിലൊക്കെ പോയി ചെയ്യുന്നതാ. ഹസ്ബൻഡും ഏട്ടനും കൂടി
0: പോകുന്നവരാ അല്ലേ? സഹോദരങ്ങൾ കാറ്ററിംഗ് ദേഹണ്ഡം ചെയ്യുന്ന ഒരു ടീമാണ്. ബിരിയാണിയില് ഉണ്ടാക്കുന്ന ബിരിയാണി കുറച്ച് ദിവസം ഉച്ചക്ക് ടേസ്റ്റ് ചെയ്യാൻ വെക്കുമോ അതോ ഉച്ചക്ക് നമ്മള് വേറെ
2: വെക്കലുണ്ട്?
0: ഇപ്പൊ സീസൺ ആയത് നോയമ്പ്, പിന്നെ നവരാത്രി കുറെ പേര് നവരാത്രിയുടെ വ്രതം ഉണ്ടാവും. അപ്പൊ ഉണ്ടാക്കി ബിരിയാണി നമ്മൾ ചെമ്പോട് കൂടി കെട്ടിവിടും. വീട്ടിലേക്ക് വേണ്ട, അല്ലെങ്കിലും അതെ ദം പൊട്ടിക്കാതെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കിയ സാധനം കഴിക്കാൻ വലിയ ഉത്സാഹം ഉണ്ടാവില്ല. മുഴുകി തോന്നില്ല അല്ലേ? വേറെന്തെങ്കിലും ഒരു മറ്റേ ഉപ്പുമാങ്ങ കറി ഇട്ട് കുറച്ച് കഞ്ഞി കുടിച്ചാൽ മതി എന്നൊക്കെ തോന്നും. അതെ അതെ, എല്ലാ പാചകത്തിൽ മുഴുകുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്. അവര് പലപ്പോഴും അവരുണ്ടാക്കുന്നതല്ല കഴിക്കാറ്, അവര് വേറെ അതിനു വേണ്ടി കൊണ്ടുവരുവോ കഴിക്കുക ഒക്കെയാണ് പതിവ്. അപ്പൊ ഞങ്ങള് സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ. ജാതകത്തിലെ പുളിയിലെ കരയോടും പുടവ ചുറ്റി. ഓക്കെ, കൊടുക്കാം കേട്ടോ. മോനോടൊക്കെ പ്രത്യേകം സ്നേഹാന്വേഷണം പറയട്ടോ.
2: ഓ, പറയാം.
0: ഓക്കേ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം അഞ്ജന, സാങ്കേതിക സഹായം സുബൈർ കോണിക്കൽ.

0: ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, നരിയാപുരം വേണുഗോപാൽ, തമലം ശ്രീകുമാർ, പന്തളം രാധാമണി. സംവിധാനം എൻ വാസുദേവ്.
1: ഡോക്ടർ, ഞാന് പോവുക പാതി വിജയത്തോടെ. വസുന്ധരാജയനെ ജീവനോടെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിലെനിക്ക് ദുഃഖമുണ്ട്. എന്നാലും ശവമായിട്ടാണെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ ആശ്വാസമുണ്ട്.
2: ഇനി എന്താണ് ആനന്ദിന്റെ പ്ലാൻ?
1: തീരുമാനിച്ചിട്ടില്ല ഡോക്ടർ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്നു വരില്ല. എന്നാലും ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന മുഖം ഡോക്ടറുടേതായിരിക്കും.
2: ഏ ആനന്ദ്, അങ്ങനെയൊന്നും പറയരുത്. ഇനിയും കാണണം ആനന്ദിനെ. അങ്ങനെ കാണുമ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തകന്റെ ആ വേഷം ആനന്ദിൽ ഉണ്ടാവണം. നോക്കൂ ആനന്ദ്, നമ്മുടെ നാട്ടിൽ ഇനിയും എന്തെല്ലാം രഹസ്യങ്ങളാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആനന്ദിന് അറിയാമല്ലോ. ജനങ്ങൾ അറിയട്ടെ ആനന്ദ് എല്ലാം. ആനന്ദിന്റെ ഈ ജീവിതം ഇനി അതിനുള്ളതായിക്കോട്ടെ.
1: ഇനി എന്ത് ജീവിതം ഡോക്ടർ? ഒക്കെ പോയില്ലേ? ബന്ധുക്കൾ, നാട്ടുകാർ, ജോലി, ധനം എല്ലാം പോയി. എന്നാലും തിരിച്ചു വരണം ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ.
2: മടങ്ങി വരാമെന്ന ഉറപ്പോടെ തൽക്കാലം ആനന്ദിന് യാത്രാമംഗളങ്ങൾ നേരുന്നു. പോയി വരൂ ആനന്ദ്.
1: ഡോക്ടർ,
3: അത് അത് എന്റെ എന്റെ കുഞ്ഞാറ്റ, എന്റെ മോളും അമ്മയും. സുധാരട്ട, അവരെങ്ങനെ ഇവിടെ എത്തി?
4: അമ്മേ, മോളെ, കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ, ചേട്ടാ കണ്ടോ എന്റെ കുഞ്ഞിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാറ്റേ.
5: മോനെ, ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഈ നിൽക്കുന്ന സുധാകരനാ.
4: അമ്മേ, എന്താ ഉണ്ടായേ?
5: മോനെ, ഒരു കാര്യം പറഞ്ഞാ നീ വിഷമിക്കരുത്.
4: എന്താ അമ്മേ?
5: അവൾ നിന്റെ മുൻ ഭാര്യ അർച്ചന. അവളുടെ കല്യാണം അടുത്ത ആഴ്ച.
4: അമ്മേ.
5: അതെ മോനെ, നമ്മുടെ ഈ കുഞ്ഞാറ്റ മോളെ അവൾക്ക് വേണ്ടെന്ന്. അർച്ചനയെ കെട്ടാൻ പോകുന്നയാൾക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായി തോന്നിക്കാണും. മിണ്ടാനും കേൾക്കാനും കഴിയാത്ത കുട്ടിയല്ലേ, പോരാത്തതിന് പെൺകുട്ടിയും. അവരങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
4: അമ്മേ, എനിക്കെന്റെ മോളെ വേണം. അമ്മേ, ആർക്കും എന്റെ കുഞ്ഞിനെ വേണ്ടെങ്കിലും എനിക്ക് വേണം കുഞ്ഞാറ്റേ.
5: ആ വേലായുധൻ മുതലാളിയാ കുഞ്ഞിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്. മുറ്റത്ത് കുഞ്ഞിനെ ഇറക്കി നിർത്തിയ ശേഷം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. ഭാഗ്യത്തിനാ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടത്.
4: മോളെ,
5: മതിയുടെ വാരി പുണർന്നത് കണ്ടില്ലേ? കുഞ്ഞിന്റെ ഒരു സന്തോഷം, കുഞ്ഞാറ്റ ചിരിക്കുന്നത് കണ്ടില്ലേ? 3 വയസ്സായി ഈ കുഞ്ഞിനെയല്ലേ ആ ദുഷ്ടൻ മുറ്റത്ത് കൊണ്ടുവന്ന് തള്ളിയച്ച് പോയത്. ഒരു കാലത്തും അവന് ഗുണം പിടിക്കില്ല.
2: അമ്മവാമ്മേ, സുധാരട്ട, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം. അമ്മ അകത്തേക്ക് കയറ്. ഇത്ര നേരം എങ്ങനെ നിൽക്കുന്നത്?
6: അല്ല, ഇപ്പം എന്താ ഡോക്ടർ വാങ്ങേണ്ടത്? കുഞ്ഞിനെ കുറച്ച് പാല് വാങ്ങട്ടെയോ?
4: വേണം.
5: മോനെ, എനിക്കൊന്നും വേണ്ടടാ. ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തിയാ മതി. അത് പറയാൻ വിട്ടു, ഞാനിപ്പോ ശാരദയുടെ കൂടെയാണ് താമസം. അന്യജാതിയിൽ പെട്ടവനാണെങ്കിലും അവളുടെ ഭർത്താവ് ഒരു നല്ല സ്നേഹമുള്ളവനാ.
4: അമ്മേ.
5: എന്താ മോനെ?
4: എന്റെ ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടമ്മേ.
5: ഏ, ജോലി നഷ്ടപ്പെട്ടെന്നോ?
4: അതെ അമ്മേ. ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അമ്മ അകത്തേ കയറിയിരിക്കെ.
5: നിനക്ക് വീണ്ടും നമ്മുടെ ആ ക്ലിനിക്ക് തുടങ്ങിക്കൂടെ മോനെ? പ്രശ്നങ്ങളെല്ലാം ഒരുവിധം കെട്ടടങ്ങിയില്ലേ?
4: ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ അവിടെ വന്ന് ക്ലിനിക്ക് തുറക്കില്ല. ഈ ജന്മം ഒന്നും ഞാൻ മറക്കുകയുമില്ലമ്മേ. അത്രയ്ക്ക് നമ്മുടെ നാടും നാട്ടുകാരും ഈ മകനെ വേദനിപ്പിച്ചു, കൊലയാളിയാക്കി, സമൂഹ മധ്യത്തിൽ കരുതേച്ചു, അപമാനിച്ചു. ഒടുവിൽ എല്ലാവരും കൂടി എന്നെ ഇന്ന് നാട് കടത്തി. ഇനിയൊരു മടക്കയാത്ര അങ്ങോട്ടില്ല. പക്ഷേ ഞാൻ വരും എന്റെ അമ്മയെ കാണാൻ, കൂടപ്പിറപ്പുകളെ കാണാൻ. അതിന് ഈ മകൻ വരും അമ്മേ.

0: അല്ല സാന്ദ്രയോ? വരൂ സാന്ദ്ര. ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എവിടം വരെയായി?
1: എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു ഡോക്ടർ. മാത്തച്ഛൻ ഇന്നലെ എത്തി.
0: ആ സാന്ദ്ര, അകത്തേക്കറിയിരിക്കെ. ഞാനെല്ലാം അടുക്കിപ്പുറക്കി വെക്കുകയായിരുന്നു. ഈ വീട് നാളെ ഞാൻ ഒഴിയും.
1: ഒഴിയുകയോ? എന്നിട്ട് ഡോക്ടർ എങ്ങോട്ട് പോകുന്നു?
0: ഏതായാലും നാട്ടിലേക്കില്ല സാന്ദ്ര. ഇവിടെ ഇനി താമസിക്കുന്നതിൽ എന്തർത്ഥം? ക്ലിനിക്കും ഹാപ്പിനെസ് സെന്ററും എല്ലാം സീൽ വെച്ചില്ലേ പോലീസ്? ആ നിലയ്ക്ക്
1: ഇനി മറ്റൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തുകൂടെ ഡോക്ടർക്ക്?
0: വേണം, അതിന് ശ്രമിക്കണം.
1: ഞാനൊന്ന് ശ്രമിച്ചാലോ?
0: സാന്ദ്രയോ, നാളെയോ മറ്റന്നാളോ ജർമ്മനിക്ക് പോകാനിരിക്കുന്ന തനിക്ക് ഇതിനൊക്കെ എവിടെയാണ് സമയം?
1: സമയം അത് നേരാ. പക്ഷേ എല്ലാം കണക്കുകൂട്ടി ചെയ്യുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വരും ഡോക്ടർ.
0: ആ ഏതായാലും അകത്തേക്ക് കയറിയിരിക്കെ.
1: എന്നാ ഞാൻ കൂടി സഹായിക്കട്ടെ ഡോക്ടർ. ഞാൻ ജർമ്മനിയിലേക്ക് പോയാ പിന്നെ ഈ സുവർണാവസരം ഇനി ലഭിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ കൂടി ഡോക്ടർ സഹായിക്കാം.
0: വേണ്ട സാന്ദ്ര.
1: അല്ല ഡോക്ടർ, അകത്ത് കിടന്നുറങ്ങുന്ന കുട്ടി.
0: ഓ സോറി സാന്ദ്ര, അതാണ് എന്റെ കുഞ്ഞാറ്റ കിളി.
1: കുഞ്ഞാറ്റയോ? അവളിവിടെ എങ്ങനെ വന്നു ഡോക്ടർ?
0: എന്റെ അമ്മ കൊണ്ടുവന്നതാ സാന്ദ്ര.
1: ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റയെ ഡോക്ടർക്ക് തന്നെ ലഭിച്ചു അല്ലേ ഡോക്ടർ?
0: അതെ, എല്ലാവരും കൂടി നടതള്ളിയത് കൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടി. അതാണ് സത്യം.
1: നടതള്ളുകയോ?
0: എല്ലാം ഞാൻ പിന്നെ പറയാം സാന്ദ്ര. സാന്ദ്രയ്ക്ക് കുഞ്ഞാറ്റയെ കാണണ്ടേ?
1: അല്ല, അവൾ കിടന്നുറങ്ങുകയല്ലേ ഡോക്ടർ. ഇനി അതിനെ ഉണർത്തിയാൽ അമ്മയെ തരെയും. മിണ്ടാനും പറയാനും കേൾക്കാനും വയ്യെങ്കിലും അതിന്റെ മനസ്സിൽ അമ്മയുണ്ടാവില്ലേ? കുട്ടികൾ ഉണർന്നാൽ ആദ്യം അന്വേഷിക്കുക അമ്മയാണ്.
0: അതെ, പക്ഷെ എന്റെ മോൾക്ക് ഇനി അവളുടെ അമ്മ ഇല്ലല്ലോ സാന്ദ്ര. അർച്ചന ഇനി മറ്റൊരാളുടെ ഭാര്യ, പിന്നെ അവൾ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കും. അതോടെ കുഞ്ഞാറ്റയെ അർച്ചന മറക്കും. ഇനിയെല്ലാം ഈ ഞാൻ മാത്രം, ഞാനും എന്റെ കുഞ്ഞാറ്റയും. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കും.
1: മതി മതി ഫിലോസഫി. മാത്തച്ഛൻ എന്നെ നോക്കി അക്ഷമനായി നിൽപ്പുണ്ടാവും. ഞാൻ ചെല്ലട്ടെ.
0: സാന്ദ്ര പോയിക്കോളൂ.
1: അപ്പോ ഡോക്ടർ വരുന്നില്ലേ?
0: എങ്ങോട്ട്?
1: എന്റെ കൂടെ.
0: സാന്ദ്രയുടെ കൂടെയോ? സാന്ദ്ര ജർമ്മനിയിലേക്ക് പോവല്ലേ?
1: അതെ, എന്റെ കൂടെ ഡോക്ടറും കുഞ്ഞാറ്റയും പോരുന്നു.
0: സാന്ദ്ര എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
1: എല്ലാം താനേ മനസ്സിലായിക്കോളും ഡോക്ടർ. ഒക്കെ അത്ഭുതമായി തോന്നുന്നു അല്ലേ? അതാണ് വിധി. ആ വിധിയാണ് ഡോക്ടർ നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചതും റോയ്ച്ചനെ എന്നിൽ നിന്ന് അകറ്റിയതും ഡോക്ടറുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയെ അവളുടെ അമ്മ ഉപേക്ഷിച്ചതും ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റ ഡോക്ടറുടെ മുന്നിൽ എത്തിയതും. വിധിയല്ലാതെ മറ്റെന്താണ് ഡോക്ടർ?
0: സാന്ദ്ര, എന്നാലും ഞാൻ വേണ്ട. ഞാൻ തനിക്ക് അനുരൂപനേ അല്ല.
1: അത് തീരുമാനിക്കുന്നത് ഡോക്ടറല്ല, ഞാനാണ്. പ്രായം കൂടുതൽ, വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവും, പോരാത്തതിന് അന്യജാതിയിൽപ്പെട്ടയാളും. ഇങ്ങനെയുള്ള ആളിനെയാണ് ഡോക്ടർ എനിക്ക് വേണ്ടത്.
0: സാന്ദ്ര
1: നോക്കൂ ഡോക്ടർ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കുറവുള്ളവളാണ് ഈ സാന്ദ്ര. ഒരു കുട്ടിയെ പ്രസവിക്കാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയല്ലേ ഡോക്ടർ ഏറ്റവും വലിയ കുറവുള്ളവൾ? അതാണ് ഈ സാന്ദ്ര. സാന്ദ്ര മരിയ തോമസ്.
0: സാന്ദ്ര കരയരുത് സാന്ദ്ര, ഇതൊന്നും വലിയൊരു കുറവായി കാണുകയേ ചെയ്യരുത്. പ്ലീസ്.
1: കുറവല്ലാതെ മറ്റെന്താണ്
0: സാന്ദ്ര? പ്ലീസ്.
1: ഡോക്ടറല്ലേ എന്റെ ഗർഭാശയം നീക്കം ചെയ്തത്? അല്ലേന്ന്?
0: അതെ, ഞാൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വേണ്ടിവന്നു എന്നും ഞാൻ സാന്ദ്രയോട് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു.
1: എന്റെ ജീവന് ഭീഷണിയായി വന്നതുകൊണ്ട്?
0: അതെ, അതൊരു ക്യാൻസറായി വളർന്നു തുടങ്ങിയിരുന്നു.
1: ഈ സാന്ദ്രയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി?
0: അതെ, അതാണ് സത്യം.
1: അപ്പോ ഡോക്ടർ എനിക്ക് ആരാണ്? ദൈവം. ആ ദൈവത്തെ എനിക്ക് വേണം ഡോക്ടർ. ഉറക്കമുണരുമ്പോ കുഞ്ഞാറ്റ അമ്മയെ അന്വേഷിക്കും. അപ്പൊ ഡോക്ടർ പറയണം ഈ നിൽക്കുന്ന സാന്ദ്രയാണ് മോളുടെ അമ്മയെന്ന്. പറയില്ലേ ഡോക്ടർ?

0: സാന്ദ്ര, താൻ എന്നെ വല്ലാതെ കുഴപ്പിക്കുന്നു.
1: നോക്കൂ ഡോക്ടർ, നമുക്ക് രാശിയുള്ള മണ്ണല്ല ഇവിടുത്തേത്. നമ്മൾ ഈ രാജ്യം വിട്ടു പോകുന്നു, ഒരിക്കൽ തിരിച്ചു വരും നമ്മൾ. അന്ന് പാട്ടുപാടുന്ന, കഥ പറയുന്ന, എല്ലാ മധുര ശബ്ദങ്ങളും കേൾക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റയും നമ്മോടൊപ്പം ഉണ്ടാവും. ജർമ്മനിയിൽ ചെല്ലുമ്പോ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നമുക്ക് ചെയ്യണം കുഞ്ഞാറ്റയിൽ. അതെ ഡോക്ടർ, കുഞ്ഞാറ്റ ഈ സാന്ദ്രയുടെ മകളാണ്. ഞാൻ അവൾക്ക് അമ്മയാണ്, ഡോക്ടർ അച്ഛനും.
0: സാന്ദ്ര താൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു.
1: ഏയ്, അങ്ങനെ പറയരുത് ഡോക്ടർ. നമ്മൾ രണ്ടുപേരും തോറ്റിട്ടില്ല, ജയിച്ചതേയുള്ളൂ. ഇനി ഞാൻ എന്റെ കുഞ്ഞാറ്റയെ ഒന്നെടുത്തോട്ടെ ഡോക്ടർ.
0: ഇനിയും ഈ ഡോക്ടറിനെ വിളി വേണോ സാന്ദ്ര?
1: ശീലിച്ചതല്ലേ പാലിക്കൂ, ഇല്ലേ ഡോക്ടർ?
0: അതെ അതെ.
1: അതുകൊണ്ട് കുഞ്ഞാറ്റയെ ഞാൻ എടുത്ത് കാൽ കയറ്റുന്നു, പിന്നാലെ ഡോക്ടറും. എന്താ എന്താ ഡോക്ടർ, ഡോക്ടർ റെഡിയല്ലേ?
0: ഓ, റെഡിയാണേ.
1: അപ്പോ ഇനി അനുവാദം ചോദിക്കുന്നില്ല, ഞാൻ കുഞ്ഞാറ്റ എടുക്കുന്നു. ദാ ഇങ്ങനെ. പാവം, എന്തുറക്കായത്. ഇനി കണ്ണു തുറക്കുമ്പോ മോള് കാറി അല്ലേ ഡോക്ടർ?
0: അതെ സാന്ദ്ര.
1: എങ്കിൽ ഡോക്ടർ കാറിന്റെ മുന്നിൽ ഒരിക്കൽ കൂടി കയറുന്നു. സാന്ദ്ര വീണ്ടും ഡോക്ടറുടെ ഡ്രൈവർ ആകുന്നു.
0: ഇനി എന്നാണോ ഈ ജയരാജ് തന്റെ ഡ്രൈവറാകുന്നത്?
1: അതോ അത് അങ്ങ് ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞിട്ട്.
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഭാനുമതി, പന്തളം രാധാമണി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഈ നവരാത്രിയിൽ
1: The Real FM 103.6.

0: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, രാജ്കുമാർ റിസ്വി പാടിയ ഗസലുകൾ കേൾക്കാം.
1: അച്ഛീ.

രാജ്കുമാർ റിസ്വി പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ അവരെ സാമ്പത്തികമായി കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിൻ്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൗട്ട്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കേണ്ടതില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്നു മുതൽ തുടക്കം. SIR ക്രമക്കേടുകൾ ആരോപിച്ച് സുപ്രീംകോടതിയിലേക്ക് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട് തീരദേശ ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തെക്കൻ കർണാടക മേഖലകളിലും തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. 9400224440 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കൂ. ആദ്യഗാനം സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയതാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. കൊയിലാണ്ടിയിൽ നിന്നും പ്രജിഷ.

0: കണ്ണങ്കണ്ടിയിൽ നവരാത്രി സ്പെഷ്യൽ ഓഫർ.
1: 43 ഇഞ്ച് QLED ടിവി 3 വർഷ വാറന്റിയോടുകൂടി ഇപ്പോൾ 19,990 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഒരു ഡബിൾ ഡോർ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 1,300 രൂപ EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ചിത്രം സില്ലിന് ഒരു കാതൽ, പാടിയത് ശ്രേയ ഘോഷാലും നരേഷ് അയ്യരും, രചന വാലി, സംഗീതം എ ആർ റഹ്മാൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു തിരൂരിൽ നിന്നും ഇർഫാന.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: മേഘ സന്ദേശം. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ശിവ, കിരൺ എന്നിവർ കുന്നമംഗലത്ത് നിന്ന്.

0: ആർക്കും മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: കണ്ണങ്ങണ്ടിയിൽ നവരാത്രി സ്പെഷ്യൽ ഓഫർ.
3: 43 ഇഞ്ച് QLED ടിവി 3 വർഷ വാറന്റിയോട് കൂടി ഇപ്പോൾ 19,990 രൂപയ്ക്ക് സ്വന്തമാക്കാം.
2: ഒരു ഡബിൾ ഡോർ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 1,300 രൂപ EMI സ്വന്തമാക്കാം.
3: കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോട്ടൂരിൽ നിന്നും നൈസാം, വസന്ത, ജസ്ന, ബബിത, ഷീന എന്നിവർ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്.
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഓയിൻവീട് വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം നഖക്ഷതങ്ങൾ. കേൾക്കാനായി കാത്തിരിക്കുന്നു ജിജില രജീവൻ തിക്കോടിയിൽ നിന്നും.

0: കണ്ണങ്കണ്ടി ഉറപ്പു നൽകുന്നു സത്യസന്ധമായ വ്യാപാരം, യഥാർത്ഥ വിലയിൽ നിന്നും ഡിസ്കൗണ്ട്, കൃത്യമായ വിൽപ്പനാനന്തര സേവനം, സുതാര്യമായ സമ്മാന പദ്ധതി.
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ബാനു പുതുക്കോട് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം രാവണ പ്രഭു, പാടിയത് ചിത്ര. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65-ലധികം തത്സമയ TV ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ-ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് TVയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
2: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: സുഗ്രതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ONDയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു ബിന്ദുവും കൂട്ടുകാരും.

0: കണ്ണങ്കണ്ടി ഉറപ്പു നൽകുന്നു സത്യസന്ധമായ വ്യാപാരം, യഥാർത്ഥ വിലയിൽ നിന്നും ഡിസ്കൗണ്ട്, കൃത്യമായ വിൽപ്പനാനന്തര സേവനം, സുതാര്യമായ സമ്മാന പദ്ധതി.
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: മഴക്കാർ ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു വിജയൻ മറ്റത്തിൽ കോതോട് തൊട്ടിൽപ്പാലത്ത് നിന്നും.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: നിറം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്, ബിച്ചു തിരുമലയുടെ വരികൾ വിദ്യാസാഗരന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മോഹനൻ എൻ കുളപ്പുറം, കണ്ണൂർ പിലാത്തറയിൽ നിന്ന്.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷനേരം കൊണ്ട് കണ്ടെത്താം.
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം, കെ ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു നരിക്കുനിയിൽ നിന്നും അശ്വതി.

രക്തം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം, ആർ കെ ദാമോദരന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു പൂവത്തിൻ കീഴിൽ പരശൂരിൽ നിന്നും ലീന രാജേഷും രാജേഷ് കൈതേരിയും.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ അവരെ സാമ്പത്തികമായി കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഈ മാസം 14 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ നേരിട്ടുള്ള നികുതി പിരിവ് 13.37 ലക്ഷം കോടി രൂപ കടന്നതായും നികുതി റീഫണ്ടുകൾ 24.22% വർദ്ധിച്ച് 2.65 ലക്ഷം കോടി രൂപയായതായും ആദായനികുതി വകുപ്പ്. നീറ്റ് PG 2026 പരീക്ഷയുടെ ചോദ്യപേപ്പർ, ഉത്തരസൂചിക, ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നതിൽ കൂടുതൽ സുതാര്യത വേണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ മെഡിക്കൽ കമ്മീഷനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് തുടക്കം. നിർധനരായ കാഴ്ചപരിമിതിയുള്ള വനിതകൾക്ക് ബ്രെയിൻ വാച്ചുകളുടെ വിതരണവും കാഴ്ചപരിമിതർക്കായുള്ള വെളുത്തവടി ബാങ്കും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും നാളെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും PC വിഷ്ണുനാഥും പങ്കെടുക്കും. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനമുള്ളതിനാൽ നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, തെക്കൻ കർണാടക മേഖലകളിലും തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തുനിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

ഹെവി ഡ്യൂട്ടി മോട്ടറോട് കൂടിയ 7 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 8,990 രൂപയ്ക്കും ബിൽറ്റ് ഇൻ ഹീറ്ററോട് കൂടിയ 9 kg ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വെറും 1,625 രൂപ ഈസി EMI യിലും ഇപ്പോൾ കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഹെവി ഡ്യൂട്ടി മോട്ടറോട് കൂടിയ 7 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 8,990 rupees, ബിൽറ്റ് ഇൻ ഹീറ്ററോട് കൂടിയ 9 kg ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വെറും 1,625 rupees ഈസി EMI ലും ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
8: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
9: RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: മ്യൂസിക് മിക്സ്.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഹാരക്രമങ്ങളിലെ വ്യതിയാനവും വ്യായാമരഹിതമായ ജീവിതവുമാണ് ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കാൻ ഇടയാക്കിയത്. ആഹാരം ഔഷധമാണെന്ന തിരിച്ചറിവോടെ ജീവിച്ച നമ്മുടെ പൂർവികർ ചെറുധാന്യങ്ങൾ നിത്യജീവിതത്തിൽ മുഖ്യ ആഹാരമാക്കിയിരുന്നു. പോഷകഗുണവും ആരോഗ്യദായകവും രോഗപ്രതിരോധശേഷിയും അധികമായുള്ള ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ. നമസ്കാരം മാഡം.
3: നമസ്കാരം.
0: അടുത്ത കാലത്തായി നമ്മുടെ കമ്പോളത്തിൽ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ കൂടുതലായി സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ഈ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന ഭക്ഷ്യവിഭാഗം ഒരു പുതിയ ഇറക്കുമതിയല്ല. ഇവ മനുഷ്യൻ്റെ ആദ്യകാല ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനത്തായിരുന്നു. ആഗോള ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം ഇന്നും ഇവയെ മുഖ്യ ആഹാരമായി കഴിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള ജനങ്ങളാണ് ഇവയെ കൂടുതലായി ഭക്ഷിക്കുന്നത്. കൃഷിയിൽ വന്ന പരിഷ്കാരങ്ങൾ നമ്മളെ നെല്ലരിയോടും ഗോതമ്പിനോടും കൂടുതൽ അടുപ്പിച്ചു. അതുപോലെ തന്നെ ആഗോളവൽക്കരണവും സാങ്കേതിക പുരോഗമനവും ആളോഹരി വരുമാനം ഏറിയതുമെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. തെറ്റായ ആഹാരക്രമങ്ങൾ ആചരിക്കുന്നതും ഈ മാറ്റങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്നുണ്ട്. മനുഷ്യൻ്റെ അധ്വാനം കുറഞ്ഞതും അതിന് ആനുപാതികമായി അന്നജമടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കാതെ സംസ്കരിച്ച ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നതുമാണ് മിക്ക രോഗങ്ങൾക്കും കാരണം. കൂടാതെ പ്രകൃതിദത്തമായതും ഗുണമേറിയ വീട്ടിലെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും മറ്റൊരു കാരണമാകുന്നു. ഈ മാറിയ സാഹചര്യങ്ങൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ധാന്യങ്ങളുടെ തോത് കുറച്ച് മില്ലറ്റുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റും നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മില്ലറ്റുകൾ ഏത് വരൾച്ചയിലും വെള്ളക്കെട്ടിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള സസ്യങ്ങളാകുന്നു. കൂടാതെ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണത്തിന് അധികം ഇരയാകാത്ത വിളകളായി കാണുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ മില്ലറ്റുകൾക്ക് പ്രചാരം ഏറിയിരിക്കുന്നത്.
0: മില്ലറ്റുകൾ എങ്ങനെയാണ് ആരോഗ്യത്തിന് ഗുണകരമാകുന്നത്?
3: നമ്മൾ പ്രധാന ധാന്യമായി ഭക്ഷിക്കുന്ന അരിയേക്കാളും ഗോതമ്പിനേക്കാളുമെല്ലാം മില്ലറ്റുകളിൽ വിശിഷ്ടമായ തോതിലും അനുപാതത്തിലും വിവിധ പോഷകങ്ങൾ അടങ്ങുന്നു. അതായത് നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എല്ലാം തന്നെ. കൂടാതെ ഇവ ഗ്ലൂട്ടൻ വിമുക്തമാണ്. ഇത് പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നു. അതായത് ഈ ഗോതമ്പ് വിഭവങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇവയിലെ ഉയർന്ന തോതിലെ നാരുകൾ കുടലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. അതുപോലെ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കുന്നതായും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ അഥവാ മാംസ്യം അരിയേക്കാൾ കൂടുതൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് സസ്യബുക്കുകൾക്ക് പ്രോട്ടീനിൽ വരുന്ന കുറവ് നികത്താൻ സാധിക്കുന്നു. ധാതുലവണങ്ങളിൽ മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ് എന്നിവയുടെ തോത് ഗണ്യമായി കൂടുതലുമാണ്. മെഗ്നീഷ്യം ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുമ്പോൾ

0: മ്യൂസിക് മിക്സ്. വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിൽ ഇനി കേൾക്കാം ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്.

0: ഫോസ്ഫറസ് കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. കൂടാതെ ഇവയിലടങ്ങുന്ന ഫൈറ്റോകെമിക്കലുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ തടയാനും കാരണമാകുന്നു. നാരുകളേറിയ അനുപാതത്തിലായതുകൊണ്ട് അവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അരിയേക്കാൾ കുറഞ്ഞിരിക്കുന്നതിന് കാരണമാകുന്നു. അതായത് അന്നജം രക്തത്തിൽ ഗ്ലൂക്കോസായി മാറുന്ന തോത് കുറഞ്ഞിരിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുന്ന ഫീനോളുകളും സാപ്പോണിനുകളും മറ്റും ഇവയിൽ അടങ്ങുന്നത് കാരണം രോഗപ്രതിരോധ ശേഷിയേറാനും മില്ലറ്റുകൾ കാരണമാകുന്നു.
1: കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ തോന്നിക്കുന്ന വിവിധയിനം ചെറുമണി ധാന്യങ്ങളുണ്ടല്ലോ, ഇതേതെല്ലാമാണെന്ന് ഒന്ന് വിശദമാക്കാമോ?
0: ഒരുപാട് ചെറുമണി ധാന്യങ്ങൾ ലോകമെമ്പാടുമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരമുള്ള മില്ലറ്റാണ് റാഗി അഥവാ കൂവരക അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്. അത് കഴിഞ്ഞാൽ കമ്പ് അഥവാ പവിഴച്ചോളം, തിന, വരക്, കുതിരവാലി, മണിച്ചോളം അഥവാ ജോവർ, ചാമ, കൊറേലി അഥവാ ചാമപ്പൊതാവൽ എന്നീ മില്ലറ്റുകളും കമ്പോളത്തിൽ കണ്ടുവരുന്നുണ്ട്. കമ്പോളത്തിൽ ഇന്ന് പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകളും ലഭ്യമാണ്. പോളിഷ് ചെയ്ത മില്ലറ്റുകളിൽ തവിടും ഉമിയും തീരെയില്ല. അതുകൊണ്ട് തന്നെ പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളാണ് ഗുണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്.
1: ഈ പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകൾ പാകം ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകില്ലേ?
0: പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളെ കൂടുതൽ നേരം കുതിർക്കുന്നത് അത്യാവശ്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് പാചകത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ സഹായമാകുന്നു. കൂടാതെ 6 മണിക്കൂർ വരെയെങ്കിലും കുതിർത്താൽ മാത്രമേ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫൈറ്റിക് ആസിഡും മറ്റും വിഘടിച്ച് കുടലിൽ ആകിരണത്തിന് തയ്യാറാകൂ. ദിവസേന കുതിർത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരം കിട്ടുമ്പോൾ ഒരുമിച്ച് കുതിർത്ത് ഉണക്കി വെച്ചിരുന്നാൽ പാകം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് പാകം ചെയ്യാവുന്നതാണ്.
1: ചോറിന് പകരം നമുക്ക് മില്ലറ്റ് കഴിക്കാനാകുമോ?
0: തീർച്ചയായും ചോറിനെ പോലെ തന്നെ ഇവയെ ഉപയോഗിക്കാം. ചാമ, തിന, വരക്, മണിച്ചോളം ഇവയെല്ലാം തന്നെ തവിടില്ലാത്തത് ആണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് കുക്കറിൽ 4-5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടി വരും. കുക്കർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 3 ഇരട്ടി ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് കൊണ്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇത് നെല്ലരിയേക്കാളും ഗുണമുള്ള വിഭവമാകുന്നു. പോളിഷ് ചെയ്യാത്ത ഇനങ്ങളാണെങ്കിൽ അഥവാ തവിടും ഉമിയും ചേർന്ന മില്ലറ്റുകളാണെങ്കിൽ 7-8 മണിക്കൂർ കുതിർത്തിട്ട് ഇതേ രീതിയിൽ പാകം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേവിച്ച മില്ലറ്റുകൾ കറികൾ കൂട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ ബിരിയാണിയോ പുലാവോ മറ്റുമാക്കി മാറ്റാവുന്നതാണ്. രുചിയും ഗുണവും വൈവിധ്യവും മാറുന്നതുമായ വിഭവങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും.
1: ചോറല്ലാതെ എന്തെല്ലാമാണ് ഇവയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്?
0: ഉഴുന്നും മില്ലറ്റും കുതിർത്ത് അവലും ചേർത്ത് അരച്ച് ദോശ, ഇഡലി എന്നീ വിഭവങ്ങൾ രുചിയേറിയതാകുന്നു. അതുപോലെ തന്നെ ഉപ്പുമാവ്, കൊഴുക്കട്ട, പുട്ട് എന്നീ ഏത് പ്രാതൽ വിഭവവും ചെറുമണി ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചപ്പാത്തി, പൂരി പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തിളച്ച വെള്ളത്തിൽ ഇവയുടെ മാവ് കുഴിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. കാരണം ഇവയിൽ ഗ്ലൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കരുതേണ്ടി വരുന്നത്. റാഗി കുതിർത്ത് അരച്ച് പാൽ പിഴിഞ്ഞെടുത്ത് പാകപ്പെടുത്തി പാലായി ഉപയോഗിക്കുന്നത് പശുവിൻ പാലിനേക്കാൾ ഗുണമുള്ളതായി സ്ഥാപിച്ചിരിക്കുന്നു. മധുര പലഹാരങ്ങൾ എല്ലാം തന്നെ മില്ലറ്റുകൾ ചേർത്ത് രുചികരമായി ഉണ്ടാക്കാൻ സാധിക്കും. പായസം, ലഡു, അതിരസം, ഇലയട, കൊഴുക്കട്ട, ഹലുവ എന്നിങ്ങനെ നീളുന്ന പലഹാരങ്ങളുടെ നിരയുണ്ട്. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വട, പക്കോട, ഓമപ്പൊടി, മുറുക്ക്, തട്ട എന്നിങ്ങനെ എല്ലാം തന്നെ ഇവ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു.
1: മില്ലറ്റുകൾ കൊണ്ടുള്ള കമ്പോള സാധ്യതയുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ്?
0: ആദ്യമായി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കാര്യമെടുക്കാം. ഇവ ഏത് ചടങ്ങിനും ആവശ്യമായ വിഭവങ്ങളായി മാറിയിരിക്കുകയാണല്ലോ. തിരക്കുള്ള വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ്, ബണ്ണ് എന്നീ വിഭവങ്ങളെ ആശ്രയിക്കുന്നുമുണ്ട്. മൈദയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവയുടെ അനുപാതം കുറച്ചിട്ട് ചെറുധാന്യപ്പൊടികൾ ചേർക്കാവുന്ന അത്രയും ചേർത്ത് ബ്രെഡ്, ബണ്ണ്, കേക്ക്, കുക്കീസ്, ബിസ്ക്കറ്റ്, പിസ്സ ബേസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. റാഗി ബിസ്ക്കറ്റ് വിവിധ കമ്പനികൾ ഇപ്പോൾ കമ്പോളത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടുതൽ പ്രിയമുള്ള ഒരു വിഭവങ്ങളാണ് നൂഡിൽസ്, മാക്രോണി, പാസ്ത എങ്ങനെയുള്ളവ. കാരണം ഇവ എളുപ്പം പാചകം ചെയ്യാവുന്ന വിഭവങ്ങളാവുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും രുചി കൂട്ടാനുമായി ഇവയുടെ കൂടെ നമ്മൾ സാധാരണ മുട്ട, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ചേർക്കുന്നു. എന്നാൽ ഇവയുടെ ഗുണമെന്മ ഒന്നുകൂടി കൂട്ടുന്നതിലേക്കായി ചെറുധാന്യങ്ങളെ 30% വരെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന നൂഡിൽസ്, മാക്രോണി, വർമസലി പോലത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പോപ്കോൺ, കോൺഫ്ലേക്സ് പോലത്തെ വിഭവങ്ങളും ചെറുമണി ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. വലിപ്പം ചെറുതായതുകൊണ്ടും വെള്ളം ആഗിരണം ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും ഇങ്ങനത്തെ വിഭവങ്ങളുടെ നിർമ്മാണത്തിന് ഇവ ഉതകുന്നതാണ്. ഇതിലേക്ക് പോപ്പിംഗ് മെഷീൻ, ഫ്ലേക്കിംഗ് മെഷീൻ തുടങ്ങിയ യന്ത്രങ്ങളുടെ ആവശ്യം വേണ്ടിവരുന്നു. ഇങ്ങനെ സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപ്പുമാവ്

0: മിക്സ്ചർ, ബേൽപുരി തുടങ്ങിയ വിഭവങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പോളത്തിൽ കൂടുതൽ ഡിമാൻഡുള്ളതും എളുപ്പം തയ്യാറാക്കാവുന്നതുമായ റെഡി ടു കുക്ക് പ്രാതൽ വിഭവങ്ങളാണ്. അതായത് ഇഡലി മിക്സ്, ദോശ മിക്സ്, ഉപ്പുമാവ് മിക്സ്, പുട്ടു മിക്സ് എന്നിങ്ങനെ പോകുന്നു ആ നിര. റാഗിയും തിനയും ചേർന്ന ഇത്തരത്തിലുള്ള കൂട്ടുകൾ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.
1: ഇത്രയധികം വിഭവങ്ങളും ഗുണങ്ങളുമെല്ലാം ഉണ്ട്. എന്നാൽ മില്ലറ്റ് ഇന്നും നമ്മുടെ എല്ലാം തീൻമേശകളിൽ എത്തുന്നുണ്ടോ?
0: പോഷകമൂല്യവും ഔഷധമേന്മയും ഉത്തമമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇവയുടെ ഉപയോഗം നന്നേ കുറവാണ്. അരിയും ഗോതമ്പും പൊതുവിതരണ ശൃംഖലയിൽ ലഭ്യമാകുന്നതുപോലെ മില്ലറ്റുകളെയും സാധാരണക്കാരനെ എത്തിക്കാമെങ്കിൽ ഇവ നമ്മുടെ ഭക്ഷണക്രമത്തിൽ സ്ഥാനം പിടിക്കുമെന്നത് ഉറപ്പാണ്. തീർച്ചയായും കൃഷി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വർദ്ധിപ്പിച്ചാലേ വില കുറച്ച് നമുക്കത് ലഭ്യമാകൂ. കൂടാതെ നെൽകൃഷിയേക്കാൾ മുതൽ മുടക്ക് കുറവായതുകൊണ്ട് കർഷകന് കൂടുതൽ ലാഭകരവും ആവുന്നു. രാസവളങ്ങളുടെ പ്രയോഗം വേണ്ടാത്തതുകൊണ്ട് ഭൂമിക്ക് ഗുണപ്രദവും മനുഷ്യന് ആരോഗ്യവും കൈവരിക്കാൻ സാധിക്കുന്നു.
1: ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്ന രീതിയിൽ മാഡത്തിന്റെ നിർദ്ദേശം ഈ അവസരത്തിൽ എന്താണ്?
0: നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളായ അരിയും ഗോതമ്പിന്റെയും അളവിന്റെ മൂന്നിലൊരു ഭാഗം മില്ലറ്റ് ആയാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് ചെറുത്തു നിൽക്കാം എന്നത് ഉറപ്പാണ്. റാഗിയോടൊപ്പം മറ്റു മില്ലറ്റുകളും കുട്ടിക്കാലം തൊട്ടേ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്.
1: ഭക്ഷണക്രമത്തിൽ ചെറുധാന്യങ്ങളുടെ അനിവാര്യത, ഇതേക്കുറിച്ചുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
5: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
4: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
5: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
4: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
5: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
4: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി.

0: Golden Diamonds, Ramanattukara and Farooq.
1: FM പ്രധാന വാർത്തകൾ. 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഈ മാസം 14 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ നേരിട്ടുള്ള നികുതി പിരിവ് 13.37 ലക്ഷം കോടി രൂപ കടന്നതായും നികുതി റീഫണ്ടുകൾ 24.22% വർദ്ധിച്ച് 2.65 ലക്ഷം കോടി രൂപയായതായും ആദായനികുതി വകുപ്പ്. നീറ്റ് പി ജി 2026 പരീക്ഷയുടെ ചോദ്യപേപ്പർ, ഉത്തരസൂചിക, ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നതിൽ കൂടുതൽ സുതാര്യത വേണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ മെഡിക്കൽ കമ്മീഷനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ഉത്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ HLL ഇ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. www.healthstore.in എന്ന വെബ്സൈറ്റ് വഴി ഈ സേവനം ലഭ്യമാകും. അഗ്നിവീർ വനിതാ സൈനിക പോലീസ് റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതികൾക്കായി കോഴിക്കോട് സംഘടിപ്പിച്ച റാലിയിൽ കേരളത്തിൽ നിന്ന് 75 സ്ത്രീകളും കർണാടകയിൽ നിന്ന് 90 സ്ത്രീകളും ഉൾപ്പെടെ 200 വനിതകൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് തുടക്കം. നിർധനരായ കാഴ്ചപരിമിതിയുള്ള വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകളുടെ വിതരണവും കാഴ്ചപരിമിതർക്കായുള്ള വെളുത്തവടി ബാങ്കും സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും നാളെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും PC വിഷ്ണുനാഥും പങ്കെടുക്കും. പത്തനംതിട്ട പ്രമാടത്ത് പനി ബാധിച്ച് ഛർദ്ദിച്ച 3 വയസ്സുകാരിയെക്കൊണ്ട് വസ്ത്രമഴിപ്പിച്ച് അങ്കണവാടി വർക്കർ നിലം തുടപ്പിച്ചെന്ന മാധ്യമ വാർത്തയിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.

0: ആർക്കും മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: അല്ല ബ്രോ, ഈ കനത്ത ചൂടില് ഇങ്ങനെ വേർക്കണോ? വെറും 78 രൂപ ദിവസം മുടക്കില് ഒരു 1 ടൺ ബ്രാൻഡഡ് ഇൻവെർട്ടർ എ സി കണ്ണങ്കണ്ടിന്ന് വാങ്ങിക്കാലോ.
1: ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ. വിശ്വാസ്യത ആർജിച്ച ബ്രാൻഡുകൾ മാത്രം
0: കണ്ണങ്കണ്ടി.
2: Bollywood hits.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: അല്ല ബ്രോ, ഈ കനത്ത ചൂടില് ഇങ്ങനെ വേർക്കണോ? വെറും 78 രൂപ ദിവസം മുടക്കില് ഒരു 1 ടൺ ബ്രാൻഡഡ് ഇൻവെർട്ടർ AC കണ്ണങ്കണ്ടിന്ന് വാങ്ങിക്കാലോ.
3: ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ. വിശ്വാസ്യത ആർജിച്ച ബ്രാൻഡുകൾ മാത്രം
2: കണ്ണങ്കണ്ടി.
0: Bollywood hits.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം കേൾക്കാം. ആൻ മിലോ സജ്ന എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെ പാടിയത്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കണ്ണങ്കണ്ടി ഉറപ്പ്.

0: നൽകുന്നു. സത്യസന്ധമായ വ്യാപാരം, യഥാർത്ഥ വിലയിൽ നിന്നും ഡിസ്കൗണ്ട്, കൃത്യമായ വിൽപ്പനാനന്തര സേവനം, സുതാര്യമായ സമ്മാന പദ്ധതി.
1: കണ്ണും കണ്ടിൽ ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: പ്രതിജ്ഞ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണിനി. ഗാനശില്പികൾ ആനന്ദ് ഭക്ഷി, ലക്ഷ്മികാന്ത് പ്യാരലാൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി കേൾക്കാം മാ എന്ന ചിത്രത്തിലെ ഗാനം.

0: കണ്ണങ്കണ്ടി ഉറപ്പു നൽകുന്നു സത്യസന്ധമായ വ്യാപാരം, യഥാർത്ഥ വിലയിൽ നിന്നും ഡിസ്കൗണ്ട്, കൃത്യമായ വിൽപ്പനാനന്തര സേവനം, സുതാര്യമായ സമ്മാന പദ്ധതി.
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: PCP NDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है.
5: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी.
6: ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം പ്രസൂൺ ജോഷിയുടെ വരികൾക്ക് AR റഹ്മാൻ ഈണമിട്ട് മധുശ്രീയും നരേഷ് അയ്യറും പാടിയത്. ചിത്രം രംഗ് ദേ ബാസന്തി.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം കഭി ഖുഷി കഭി ഗഹം എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയ ഗാനം. രചന സമീർ, സംഗീതം ജതിൻ ലളിത്.

0: 103.6 Real FM.
1: FM പ്രധാന വാർത്തകൾ. 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അർഹതാ മാനദണ്ഡമായ കുടുംബ വാർഷിക വരുമാന പരിധി 300,000 രൂപയാക്കി ഉയർത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് 152 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി 18.24 കോടി രൂപ അനുവദിച്ചു. തുലാം മാസ പൂജകൾക്കായി

ശബരിമല നട മറ്റന്നാൾ തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഞായറാഴ്ച നടക്കും. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ഇടുക്കിയിൽ ജില്ലാതല യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗം നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി. പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും മാറ്റമില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷനേരം കൊണ്ട് കണ്ടെത്താം.
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം കേൾക്കാം. പളുങ്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം മോഹൻ സിത്താര.

0: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഒക്ടോബർ 1 മുതൽ 31 വരെ.
0: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
1: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.
2: കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ വരികളെഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനം കേൾക്കാമിനി.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഇനി കേൾക്കാം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും ചിത്രയും പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: The Real FM 103.6.
1: ഗാനകേളിയിലെ അടുത്ത ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഗംഗൈ അമരൻ ഈണമിട്ട് ജയചന്ദ്രനും സുശീലയും പാടിയത് ചിത്രം ജീവിതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഇനി കേൾക്കാം അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. കെ ജയകുമാറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഗാനകേളി.
1: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
0: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
1: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
0: ഒപ്പം 65 തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
1: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
0: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
1: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റാ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റാ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഇരട്ട പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എം എൽ എ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക്

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ.

0: പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ എ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഒക്ടോബർ 22 നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
1: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,8,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. ഇനി കേൾക്കാം ഇതു മഞ്ഞുകാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ബിജു തിരുമലയുടെ വരികൾക്ക്

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി, കൂട്ടുകെട്ടൊരുക്കി. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മായ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: PCPNDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वालों को 3 से 5 साल तक की कैद और जुर्माने की सजा है. स्वास्थ्य एवं परिवार कल्याण मंत्रालय भारत सरकार द्वारा जनहित में जारी.
3: എസ് രമേശൻ നായരുടെ വരികൾക്ക് മോഹൻ സിത്താര ഇണമിട്ട് ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം മന്ത്രികുമാരൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഇനി കേൾക്കാം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം ഈണമിട്ട് ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം, ചിത്രം സംഘം.

0: ഗാനകേളി.
1: ഇളയനില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അർഹതാ മാനദണ്ഡമായ കുടുംബ വാർഷിക വരുമാന പരിധി 300,000 രൂപയാക്കി ഉയർത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് 152 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി 18.24 കോടി രൂപ അനുവദിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള UDID കാർഡും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കാലഘട്ടത്തിനനുയോജ്യമായ രീതിയിൽ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ ITIകൾ പരിഷ്കരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നെടുമ്പാശ്ശേരി വാഹനാപകട കേസിലെ മുഖ്യപ്രതി സുഹേൽ സജീവുമായി തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘം. അപകടമുണ്ടായ എയർപോർട്ട് റോഡിലും പ്രതികൾ മദ്യപിച്ച ഹോട്ടലിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാം

0: ജില്ലകളിലും മഞ്ഞ ജാഗ്രത. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: കണ്ണങ്കണ്ടി ഉറപ്പു നൽകുന്നു സത്യസന്ധമായ വ്യാപാരം, യഥാർത്ഥ വിലയിൽ നിന്നും ഡിസ്കൗണ്ട്, കൃത്യമായ വിൽപ്പനാനന്തര സേവനം, സുതാര്യമായ സമ്മാന പദ്ധതി.
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താൻ
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ ശേഷം 7:35 എവർഗ്രീൻ ഡുവറ്റ്സ് തുടർന്ന് കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായക. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യം അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണെന്നും കുടുംബത്തിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്കും ദേശീയ വികസനത്തിനും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.

0: जब एक दिन महिलाएं पीछे रह जाते थे आर्थिक रूप से, केवल परिवार का देखभाल, परिवार का सहयोग ही करते थे, छोटे छोटे चीजों के लिए दूसरों के ऊपर निर्भर करते थे, लेकिन आज वो आत्मनिर्भर बन गए, दूसरों का भी और सहारा देने वाले बन गए। ये केवल उनके इनकम नहीं है, परिवार के इनकम नहीं है, ये देश का आर्थिक समृद्धि, देश का महिलाओं का विकास भी ये समाहित है।
1: ശാസ്ത്രീയ ഗവേഷണം, തെളിവുകളെ അടിസ്ഥാനമാക്കി സാധൂകരണം, ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയിലൂടെ ആയുർവേദത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണങ്ങളിലൂടെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, പരമ്പരാഗത പ്രതിവിധികളും രീതികളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനാ കപ്പലായ സമർത്ഥക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കർണാടക കാർവാറിലെ ഐ എൻ എസ് കദംബ നേവൽ ബേസിൽ രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ വിവിധോദ്ദേശീയ കപ്പലാണ് സമർത്ഥക്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം, സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ലഡാക്കിൽ 3,350 കോടിയോളം രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കും. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: आपने 140 करोड़ देशवासियों को गौरव का मौका दिया, क्योंकि सबसे बड़ी सफलता अगर कुछ होती है तो वो है तिरंगे की शान बढ़ाना. आपने तिरंगे की शान बढ़ाई, तिरंगे का मान बढ़ाया, और इसलिए आपकी सफलता केवल आपकी नहीं है, ये देश के करोड़ों करोड़ों नागरिकों की सफलता है.
1: ജപ്പാനിലെ ഐഷി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. നക്സലിസം മൂലം ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ച ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗക്കാർക്ക് കൃത്രിമ അവയവങ്ങളും മറ്റ് സഹായങ്ങളും നൽകി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സേവാ സങ്കൽപ് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി ഛത്തീസ്ഗഡിലെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിനൊപ്പം ആഗോള സുരക്ഷാ ഘടനയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രതിരോധ പരിസ്ഥിതിയാണ് സർക്കാർ കെട്ടിപ്പടുക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 686 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി 2025-26 38,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കവേ ശ്രീ സിംഗ് വ്യക്തമാക്കി. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ സ്വയമേവ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, ശ്രീ ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരാൾ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വസ്തുതകൾ പരിശോധിച്ച് പ്രത്യേകമായി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AAR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക്

0: 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
1: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം എന്നിവയും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുഎസിൽ നടക്കുന്ന അണ്ടർ 23 ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിശ്വജിത് രാമചന്ദ്ര മോറെ വെള്ളി മെഡൽ നേടി. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ജോർജിയൻ താരത്തെ 12-13 എന്ന സ്കോറിനാണ് മോറെ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്ത് നിന്നും പൂർണ്ണമായും പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ യുകെ ധനകാര്യമന്ത്രി ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിലും ക്രിയാത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ G20 കൂട്ടായ്മയിലും യുകെയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മീഡിയ അക്രഡിറ്റേഷനുള്ള സമയം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. മേള റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ മാസം 17 വരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിഷൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ഡ്യൂട്ടി മോട്ടറോട് കൂടിയ 7 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 8,990 രൂപയ്ക്കും ബിൽറ്റ് ഇൻ ഹീറ്ററോട് കൂടിയ 9 kg ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വെറും 1,625 രൂപ ഈസി EMI യിലും ഇപ്പോൾ കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്
4: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ

0: FM പ്രധാന വാർത്തകൾ. 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അർഹതാ മാനദണ്ഡമായ കുടുംബ വാർഷിക വരുമാന പരിധി 300,000 രൂപയാക്കി ഉയർത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് 152 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി 18.24 കോടി രൂപ അനുവദിച്ചു. ചാലിയം മത്സ്യബന്ധന കേന്ദ്രത്തിന്റെ സമഗ്ര വികസന പദ്ധതിക്കായി 17 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. വനംവകുപ്പിൽ നിന്നും ഭൂമി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും. കാലഘട്ടത്തിനനുയോജ്യമായ രീതിയിൽ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ ITIകൾ പരിഷ്കരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ജില്ലാടിസ്ഥാനത്തിൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന മെഷീൻ ലേണിംഗ് അധിഷ്ഠിത മുന്നറിയിപ്പ് സംവിധാനം തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി വികസിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: സുവർണ മലരുകൾ.
1: മലയാളത്തിലെ ഒരുപറ്റം സുവർണ ഗാനങ്ങളുമായി ഇന്നും സുവർണ മലരുകൾ എത്തിയിരിക്കുകയാണ്. ആദ്യ ഗാനം കേൾക്കാം. താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. ആർ കെ ദാമോദരൻ്റെ വരികൾ, രവീന്ദ്ര സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ജോർജ് തോമസിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം പോസ്റ്റ് ബോക്സ് നമ്പർ 27.

സുവർണമലരുകളിലെ അടുത്ത ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജെറി അമൽദേവ് ഈണമിട്ട് ജയചന്ദ്രനും വാണി ജയറാമും പാടിയത് ചിത്രം പൂവിരിയും പുലരി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഒരു തിര പിന്നെയും തിര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാമിനി. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണിനി ചിത്രം നാഗമടത്ത് തമ്പുരാട്ടി.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പൂവച്ചൽ ഖാദർ, എം കെ അർജുനൻ കൂട്ടുകെട്ടൊരുക്കി ജാനകി പാടിയ ഗാനം കേൾക്കാം. കയം എന്ന ചിത്രത്തിൽ നിന്ന്.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അടുത്ത ഗാനം കേൾക്കാം. ഭീമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളയും പാടിയത്, ബി മാണിക്യത്തിന്റെ വരികൾക്ക് എ ടി ഉമറിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: അല്ല ബ്രോ, ഈ കനത്ത ചൂടില് ഇങ്ങനെ വേർക്കണോ? വെറും 78 രൂപ ദിവസം മുടക്കില് ഒരു 1-ton ബ്രാൻഡഡ് ഇൻവെർട്ടർ AC കണ്ണങ്കണ്ടി എന്ന് വാങ്ങിക്കാലോ.
2: ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ. വിശ്വാസ്യതയാർജിച്ച ബ്രാൻഡുകൾ മാത്രം
1: കണ്ണങ്കണ്ടി.
3: അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് 9 ഡൽഹി റിലേ.

0: നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
1: നിസ്സാരമായ ഒരു സംഭവത്തെപ്പറ്റിയുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വ്യക്തിയെയോ പല വ്യക്തികളെയോ ഇന്ത്യൻ ശിക്ഷാനിയമം 498A അനുസരിച്ച് ശിക്ഷാർഹമായ ക്രൂരത എന്ന കുറ്റം ചെയ്തതായി ആരോപിച്ച് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് നീതീകരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തിരിക്കുന്നതായി കണക്കാക്കി അത്തരം ഉൾപ്പെടുത്തൽ അസാധുവാക്കേണ്ടതായി വരും എന്ന കൃത്യമായ നിഗമനത്തിലെത്തിയിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മഹാലക്ഷ്മി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ. ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ അപ്പീലുമായി എത്തിയിരിക്കുന്നത് മഹാലക്ഷ്മി, മഹാറാണി, രഞ്ജന, വധൻ, അർച്ചന എന്ന നാലു പേർ ചേർന്നാണ്. ഇതിൽ രണ്ടാം എതിർകക്ഷിയായ രേഖാഭാസ്കരൻ, രേഖാഭാസ്കരനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി ഫയൽ ചെയ്തിട്ടുള്ളത്. രേഖാഭാസ്കരന്റെ മുൻ ഭർത്താവായ ശരവണകുമാറിന്റെ സഹോദരി ആണ് മഹാലക്ഷ്മി. അപ്പീലുമായി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മുമ്പാകെ എത്തിയിരിക്കുന്ന നാലു പേരിൽ ആദ്യത്തെ ആള് രേഖാഭാസ്കരന്റെ മുൻ ഭർത്താവായ ശരവണകുമാറിന്റെ സഹോദരിയായ മഹാലക്ഷ്മി. മഹാറാണിയും രഞ്ജനാവധനും ശരവണകുമാറിന്റെ കസിൻസാണ്. ഫോർത്ത് അപ്പല്ലന്റായ അർച്ചന രഞ്ജനാവധന്റെ ഭാര്യ. 2015 June 29 ശരവണകുമാറും രേഖയും വിവാഹിതരാകുന്നു. 2016 November 26 ബാംഗ്ലൂരിലെ ഹലസൂർ ഗേറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യൻ ശിക്ഷാനിയമം 498A, 506 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് രേഖ ഫയൽ ചെയ്ത് റിട്ടേൺ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. പോലീസ് ഇൻവെസ്റ്റിഗേഷന് ശേഷം 2017 July 20 ചാർജ് ഷീറ്റും ഫയൽ ചെയ്യുന്നു. ആദ്യ മൂന്ന് പ്രതികളായ ശരവണകുമാർ, അദ്ദേഹത്തിന്റെ അച്ഛൻ സുരേന്ദ്രപ്രസാദ്, അമ്മ മാലതി എന്നിവർ കോടതി മുമ്പാകെ ഹാജരായി. പക്ഷെ മറ്റ് പ്രതികളായ മഹാലക്ഷ്മി, മഹാറാണി, രഞ്ജനാവധൻ, അർച്ചന എന്നിവർ തങ്ങളുടെ പേരുകൾ പ്രതിപട്ടികയിൽ നിന്നും മാറ്റിക്കിട്ടണമെന്നും ചാർജ് ഷീറ്റ് അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. പക്ഷേ കർണാടക ഹൈക്കോടതി പ്രസ്തുത ഹർജി തള്ളിക്കളഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ അവർ നാലുപേരും അപ്പീലുമായി ബഹുമാനപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. പരാതിക്കാരിയായ രേഖ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത

പരാതി, ചാർജ് ഷീറ്റ് തുടങ്ങി കേസിന് അടിസ്ഥാനമായ എല്ലാ രേഖകളും വിശദമായി പരിശോധിച്ചു ബഹുമാനപ്പെട്ട സുപ്രീംകോടതി. ശരവണകുമാറിന്റെ കസിൻസായ മഹാറാണി, രഞ്ജനാവധൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അർച്ചന എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് അടിസ്ഥാനമായ സംഭവങ്ങളൊന്നും തന്നെ വ്യക്തമായി രേഖപ്പെടുത്തി കാണുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ മഹാലക്ഷ്മി, മഹാറാണി, രഞ്ജനാവധൻ, അർച്ചന എന്നിവർ ഫയൽ ചെയ്ത അപ്പീൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അനുവദിക്കുകയും അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ ക്വാഷ് ചെയ്യുകയും ചെയ്തു. ഇനി വിചാരണ മധ്യേ അവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കപ്പെടുകയാണെങ്കിൽ, അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ, അപ്പോൾ വേണമെങ്കിൽ വിചാരണ കോടതിക്ക് അവരെ പ്രതിപട്ടികയിൽ ചേർക്കാവുന്നതാണ് എന്നും കൂടി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ആഡ് ചെയ്തിട്ടുണ്ട് വിധി പ്രസ്താവത്തിൽ. 6 മാസം മുമ്പ് ഒഡീഷ ഹൈക്കോടതിയുടെ ഒരു ഡിസിഷന്റെ കോണ്ടെക്സ്റ്റിൽ രാജ്യത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 498A വകുപ്പ് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ടൈറ്റിലിൽ വന്ന വളരെ പ്രസക്തമായ ഒരു റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. രാജ്യത്തെ IPC സെക്ഷൻ 498A ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? ഇക്കാര്യത്തിൽ സുപ്രധാനമായ അഭിപ്രായ പ്രകടനം നടത്തി ഒഡീഷ ഹൈക്കോടതി രംഗത്തെത്തി. സ്ത്രീകൾ ഭർത്താവിന്റെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാൻ 498A വകുപ്പ് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഒരു കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ അഭിപ്രായ പ്രകടനം. ഭർതൃബന്ധുവായ സ്ത്രീയെ ഗാർഹിക പീഡനം നടത്തുന്നുവെന്ന് ആരോപിച്ച് ഒരു സ്ത്രീ ഒരു പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ IPC 498A വകുപ്പ് പ്രകാരം കേസെടുത്തു. എന്നാൽ യുവതി ആരോപിക്കുന്ന ബന്ധു ആ വീട്ടിൽ താമസിക്കുന്നേയില്ല എന്ന് കേസ് വാദത്തിനിടെ കോടതി കണ്ടെത്തിയിരുന്നു. അക്കാരണത്താൽ കേസ് കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് ഭർത്താവിന്റെ കുടുംബത്തിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സ്ത്രീകൾ 498A വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നതായി പല സാഹചര്യങ്ങളും കണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം കോടതി ഉയർത്തിയത്. വിവാഹിതയായ ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുവോ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരത ചെയ്യുകയാണെങ്കിൽ അത് IPC 498A വകുപ്പ് പ്രകാരം ഉള്ള കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരും. ക്രൂരത ശാരീരികവും മാനസികവുമാകാം. അതേസമയം ക്രൂരമായി പരിഹസിക്കുകയോ മാനസികമായി മറ്റുപദ്രവങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്താൽ അതുമൊക്കെ ഈ വകുപ്പിന്റെ പരിധിയിൽപ്പെടുമെന്നും നിർവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വകുപ്പ് പ്രകാരം വ്യക്തി കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഇതോടൊപ്പം കുറ്റക്കാർക്കെതിരെ പിഴയും ചുമത്താമെന്നും നിയമം വ്യക്തമാക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ 498A പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ 30%ത്തിലധികം കേസുകൾ പ്രതിവർഷം 498A സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം 2021 1.36 ലക്ഷത്തിലധികം കേസുകൾ സെക്ഷൻ 498A പ്രകാരം രാജ്യത്തുടനീളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2020 1.11 ലക്ഷം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് 498A വകുപ്പിലെ കേസുകളിൽ ശിക്ഷാനിരക്ക് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 100 കേസുകളിൽ 17 മാത്രമാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടുന്നത് 17% കേസുകളിൽ മാത്രമാണ്. മറ്റുള്ളതെല്ലാം വെറും ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 2021 കോടതികളിൽ ആകമാനം സെക്ഷൻ 498A യുടെ 25,158 കേസുകളിൽ വിചാരണ പൂർത്തിയായി. ഇതിൽ 4,145 കേസുകളിൽ മാത്രമാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടത്. ബാക്കിയുള്ള കേസുകളിൽ ഒന്നുകിൽ ഒത്തുതീർപ്പിലെത്തുന്നു, അല്ലെങ്കിൽ പ്രതികളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാൻ സാധിക്കാതെ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി അവരെ വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 498A യുടെ ദുരുപയോഗത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിക്കുന്നത് ആദ്യമായല്ല. ദുരുപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ അത് തടയുന്നതിനായി 2017 ജൂലൈയിൽ സെക്ഷൻ 498A പ്രകാരം ഉടനടി അറസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കേസുകളിൽ യുവതിയുടെ പരാതി സത്യമാണോ അല്ലയോ എന്ന് ആദ്യം അന്വേഷിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം മാത്രമേ പോലീസിന് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കാനാകൂ എന്നാണ് സുപ്രീംകോടതി അന്ന് വ്യക്തമാക്കിയത്. 1 വർഷത്തിന് ശേഷം 2018 സെപ്റ്റംബറിൽ സുപ്രീംകോടതി ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തി. പരാതി സത്യമാണോ അല്ലയോ എന്ന്

0: വ്യക്തമാക്കുന്നതിന് സമിതി രൂപീകരിക്കുന്നത് അനുചിതമാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. ഒരു കമ്മിറ്റിക്ക് എങ്ങനെ പോലീസിനെയും കോടതിയെയും പോലെ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം. മാത്രമല്ല 498A കേസുകളിൽ ഒത്തുതീർപ്പുണ്ടായാൽ കേസ് കീഴ്ക്കോടതിയിലും അവസാനിപ്പിക്കാമെന്നും മുൻ തീരുമാനത്തിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 498A കേസ് ഒത്തുതീർപ്പാക്കി റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് മാത്രമേ കഴിയൂ എന്നാണ് പുതിയ ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്, അതായത് 2018 ഉത്തരവിൽ. ഇതിനിടെ കഴിഞ്ഞ വർഷവും 498A യുടെ ദുരുപയോഗം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഒരു സ്ത്രീയോട് ക്രൂരത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്രൂരത ചെയ്ത വ്യക്തിയെക്കുറിച്ചും അത് സംബന്ധിച്ചിട്ടുള്ള മറ്റു വിവരങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തേണ്ടി വരുമെന്നാണ് കോടതി നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏത് സമയം ഏത് ദിവസം എന്ത് തരത്തിലുള്ള ക്രൂരതയാണ് തന്റെ ഭർത്താവും ബന്ധുക്കളും തന്നോട് ചെയ്തത് എന്ന് ഇരയായ സ്ത്രീ വ്യക്തമായി പറയേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. താൻ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ഒരു ജനറൽ ആയിട്ടുള്ള ആരോപണം പറഞ്ഞാൽ മാത്രം 498A വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതില്ലെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി കേൾക്കാം കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഒരു ഗാനം, ചിത്രം മഴയെത്തും മുമ്പേ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: രസികൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ദേവാനന്ദും സുജാതയും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: The Real FM 103.6.
4: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് എം ജി ശ്രീകുമാറും ജോത്സ്നയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കോളേജ് കുമാരൻ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സിന്ദൂരരേഖ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. കൈതപ്രത്തിന്റെ വരികൾ ശരത്തിന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളമുയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കും. ലോക ഭക്ഷ്യദിനമായ നാളെ സിവിൽ സപ്ലൈസ് ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ദിനാഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നാളെ തൃശൂരിലെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രിയായതിനുശേഷം ഇതാദ്യമായാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. അടുത്ത വർഷം January 1 യോഗ്യതാ തീയതിയായി കണക്കാക്കി വോട്ടർ പട്ടികയിൽ പ്രത്യേക സംഗ്രഹ പരിഷ്കരണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കം 14 സംസ്ഥാനങ്ങളോടും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പൊതുസ്ഥലമാറ്റത്തിൽ ഇളവും പരിരക്ഷയും അനുവദിച്ച് സർക്കാർ ഉത്തരവ്. ഇതുവരെ ഭിന്നശേഷിക്കാരായ മക്കൾ, ജീവിത പങ്കാളി, സഹോദരി, സഹോദരൻ എന്നിവരെ സംരക്ഷിക്കുന്ന ജീവനക്കാർക്കായിരുന്നു സ്ഥലം മാറ്റത്തിൽ പരിരക്ഷയുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

0: രഞ്ജിനി.
1: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ പറയാം, 9400224440. നമ്പർ ഒരിക്കൽ കൂടെ പറയുന്നു, 9400224440. ഉടൻ തന്നെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങളായി അയയ്ക്കുക, ഞങ്ങളത് പ്രക്ഷേപണം ചെയ്യാം. ആദ്യ ഗാനം കേൾക്കാം. പെരുവട്ടൂരിൽ നിന്നും അശ്വിൻ, ആരാധ്യ എന്നിവർ ആവശ്യപ്പെട്ടത്. നിറക്കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം ദേശാടനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മേപ്പയൂരിൽ നിന്നും രാധാമണി. ഒരുപാട് പേർക്കായി ഈ ഗാനം അവർ സമർപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്കും ഗോവിന്ദേട്ടനും, സ്വാതി, ആരോൺ, ദർശനമുക്കിലുള്ള തങ്കച്ചി അംബികാറാണി, കൂടാതെ ഇവരുടെ ഊഞ്ഞാൽ വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം സമർപ്പിച്ചിരിക്കുന്നത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ചേലിയയിൽ നിന്നും സൂര്യ ആവശ്യപ്പെട്ട ഗാനമാണിനി ബാബ കല്യാണി എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയത്. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

തിരൂരിൽ നിന്നും രമേശൻ ആവശ്യപ്പെട്ട ഗാനമാണിനി. യവനിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഓൻ വീട വരികൾക്ക് എം പി ശ്രീനിവാസൻ്റെ സംഗീതം. ബാലുശ്ശേരിയിലെ മരുമകൻ കണ്ണന് വേണ്ടി ഈ ഗാനം സമർപ്പിച്ചിരിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ബിച്ചു തിരുമല, എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടൊരുക്കി. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിനി. ചിത്രം കിലുക്കം. ഗാനത്തിനായി കാത്തിരിക്കുന്നു കാരയാട് തറമ്മൽ നിന്നും സാന്ദ്ര. ഈ ഗാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു.

മാനന്തവാടി കാടംകൊല്ലിയിൽ നിന്നും ലിസി ജോസ് ആവശ്യപ്പെട്ട ഗാനമാണിനി. അന്ന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ ഈണം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഏതാണ്ട് പകുതി സമയം പിന്നിട്ടിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ സമയമുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം. 9400224440. അടുത്ത ഗാനം കേൾക്കാം. രത്ന സതീശൻ കൊയിലാണ്ടിയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണിനി. ഭ്രമരം എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ പാടിയത്. അനിൽ പനച്ചൂരാൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. അശ്വന്ത്, അഭിത് എന്നിവർക്ക് വേണ്ടി ഈ ഗാനം സമർപ്പിച്ചിരിക്കുന്നു.

സമൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഗാനത്തിനായി കാത്തിരിക്കുന്നു തലയാട് നിന്നും ബിജു.

മയൂഖം എന്ന ചിത്രത്തിലെ ഒരു ഗാനം വെച്ച് തരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു പനക്കാട് നിന്നും ഷേർലി സന്തോഷ്. കേൾക്കാം എം ജി ശ്രീകുമാർ പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവി ബോബയുടെ സംഗീതം.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഇണമിട്ട് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം വഴിയോര കാഴ്ചകൾ. നടുവട്ടത്തു നിന്നും സീനത്താണ് ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത്. The Real FM 103.6.

സേതുബന്ധനം എന്ന ചിത്രത്തിനു വേണ്ടി ലത പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം. ഗാനത്തിനായി കാത്തിരിക്കുന്നു എടരിക്കോട് നിന്നും അധീന, മഹിൻ, ആത്മജ്, അനോമ, ഗീത എന്നിവർ.

അരീക്കോട് ചെമ്രക്കാട്ടൂരിൽ നിന്നും ഹരീഷ് കുമാർ ആവശ്യപ്പെട്ട ഗാനമാണിനി കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വിയുടെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം.